ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 15, കൊല്ലവർഷം 1201, ഇടവം 22, 2026 ജൂൺ 5 വെള്ളിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും എഫ് എം 101.1 മെഗാഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 56 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ യു ആർ ഗിരിധരൻ.
1: ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മീർ ദൈവേന ദേയമിതി കാ പുരുഷാ വദന്തി ദൈവം നിഹത്യ കുരു പൗരുഷമാത്മശക്ത്യ യത്നേ കൃതേ യതി ന സിദ്ധ്യതി കോത്രദോഷ. ഉദ്യോഗിനം പുരുഷസിംഹം, ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പരിശ്രമിക്കുന്ന ധൈര്യശാലിയായ ഒരാളെയാണ് ഉപൈതി ലക്ഷ്മീഹി, ഐശ്വര്യം വന്നണയുന്നത്. ദൈവേന ദേയം ഇതി കാ പുരുഷാ വദന്തി, എല്ലാം വിധിവിഹിതമാണ്, എല്ലാം തലയിലെഴുത്തു പോലെ ഇരിക്കുമെന്നൊക്കെ ചിന്തിച്ച് ഒരു പ്രയത്നവും ചെയ്യാതെ വൃഥാ ജീവിതം കഴിക്കുന്നവർ വെറും നിഹൃഷ്ടർ മാത്രമാണ്. ദൈവം നിഹത്യ കുരു പൗരുഷമാത്മശക്തിയ, എല്ലാം വിധികൽപ്പിതമാണ് എന്നുള്ള ചിന്തകളൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടുകൂടിയും പരിശ്രമശാലിയായും അധ്വാനിക്കുക. അങ്ങനെ അധ്വാനിച്ചിട്ട് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെങ്കിലും സ്വയം കുറ്റബോധത്തിന് ആളാകേണ്ടി വരില്ല. യത്നേ കൃതേ യതി ന സിദ്ധ്യതി കഹ അത്ര ദോഷ, അതായത് ഇത്രയും കാലം ഒന്നും ചെയ്യാതെ ഭാഗ്യം തെളിയുമെന്ന് കാത്തിരുന്ന് വെറുതെ കാലം പാഴാക്കിയല്ലോ എന്ന് പിന്നീടുണ്ടായേക്കാവുന്ന കുറ്റബോധത്തിനും അവകാശമുണ്ടാവില്ല. സ്വയം പരിശ്രമിക്കാതെ വിധിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് ഭീരുത്വമാണ് എന്നതാണ് ഈ സുഭാഷിതത്തിൻ്റെ സാരം. ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. അതാണ് ധർമാനുസൃതമായുള്ള ജീവിതചര്യയുടെ ലക്ഷ്യം. ഭാഗ്യവശാൽ എല്ലാം ഉണ്ടായിക്കൊള്ളും എന്ന ധാരണയിൽ ഒന്നും ചെയ്യാതെ കഴിച്ചുകൂട്ടലല്ല. ഇതിന് ഉദാഹരണമായി മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. രൈഭ്യൻ ഭരദ്വാജൻ എന്ന രണ്ട് ഋഷികൾ സുഹൃത്തുക്കളായിരുന്നു. രൈഭ്യന് രണ്ട് പുത്രന്മാരും ഭരദ്വാജന് ഒരു പുത്രനുമായിരുന്നു. രൈഭ്യന്റെ പുത്രന്മാർ ഇരുവരും വിധിപ്രകാരം ഗുരുകുലത്തിലേക്ക് പോയി കുറേ നാൾ വേദം പഠിച്ച് വിദ്വാൻമാരായി തിരിച്ചു വന്നു. അവരുടെ വേദജ്ഞാനം അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വലിയ ബഹുമാനവും നേടിക്കൊടുത്തു. എന്നാൽ ഭരദ്വാജന്റെ പുത്രനായ യവക്രീതൻ ഗുരുകുലത്തിൽ പഠിക്കാനൊന്നും പോകാതെ ഏതു നേരവും തപസ്സും സ്വാധ്യായവുമായി കാലം കഴിച്ചു. അവന് രൈഭ്യപുത്രന്മാർക്ക് ലഭിക്കുന്ന ആദരവും ബഹുമതിയും കണ്ടിട്ട് തനിക്കും അതുപോലെ കിട്ടണം എന്ന് ആശിച്ച് സകല വേദങ്ങളുടെയും അറിവ് ലഭിക്കാനായി കഠിന തപസ്സ് അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. യവക്രീതൻ തന്റെ ആവശ്യം ഇന്ദ്രനെ അറിയിച്ചു. വേദജ്ഞാനം യഥാക്രമം ഒരു ഗുരുവിനെ സമീപിച്ച് ഗുരുശുശ്രൂഷ ചെയ്താണ് നേടേണ്ടത് എന്ന് യവക്രീതനോട് പറഞ്ഞ് ഇന്ദ്രൻ അപ്രത്യക്ഷനായി. യവക്രീതൻ ആ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ വീണ്ടും തപസ്സ് തുടർന്നു. ഒരു ദിവസം യവക്രീതൻ ഗംഗയുടെ കരയിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ ഗംഗാനദിയിലേക്ക് ചെറിയ കല്ലുകളും മണലും എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് യവക്രീതൻ ആ വൃദ്ധനോട് ചോദിച്ചപ്പോൾ, ഞാൻ ഈ നദിയുടെ മധ്യത്തിൽ

0: ഒരു ചിറ കെട്ടാനുള്ള ശ്രമത്തിലാണ് എന്ന് ആ വൃദ്ധൻ പറഞ്ഞു. അത് കേട്ട് യവക്രീതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് മണ്ടത്തരമാണ് അങ്ങ് ഈ കാണിക്കുന്നത്? മണ്ണും കല്ലും എറിഞ്ഞ് അതിവേഗമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദിയിൽ എങ്ങനെ ചിറപണിയാൻ കഴിയും? അപ്പോൾ വൃദ്ധന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഇന്ദ്രൻ തിരിച്ചു ചോദിച്ചു, ഗുരുമുഖത്തിൽ നിന്നുള്ള യഥാകാല പഠനത്തിലൂടെയല്ലാതെ എളുപ്പത്തിൽ വേദം പഠിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഇതിനേക്കാൾ വലിയ മണ്ടൻ പ്രവൃത്തി എന്ന്. അപ്പോളാണ് യവക്രീതന് കാര്യം മനസ്സിലായത്. അതതിനു വേണ്ട അധ്വാനത്തിലൂടെയല്ലാതെ എളുപ്പത്തിൽ ഒന്നും സാധ്യമാവില്ല എന്ന്. അതുകൊണ്ട് പരിശ്രമത്തിലൂടെ സ്വയം സഹായിക്കുന്നവരെയാണ് ദൈവം സഹായിക്കുന്നത് എന്നതാണ് ഈ സുഭാഷിതം നമുക്ക് തരുന്ന സദുപദേശം.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ യു ആർ ഗിരിധരൻ.

0: അതൊക്കെ ഇപ്പോൾ കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് പി ഭാസ്കരൻ രചിച്ച കവിത ഓർക്കുക വല്ലപ്പോഴും, പാരായണം ചെയ്യുന്നത് ആരോമൽ ബി എസ്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ഭാസ്കരൻ എഴുതിയ കവിത ഓർക്കുക വല്ലപ്പോഴും, പാരായണം ചെയ്തത് ആരോമൽ BS.

0: comment assumed charge. The Reserve Bank of India, RBI, will announce its bi-monthly monetary policy today. RBI Governor Sanjay Malhotra will announce the decisions taken by the Monetary Policy Committee, MPC, this morning. Former Lok Sabha Secretary General and constitutional expert Subhashi Kashyap passed away in New Delhi yesterday following a prolonged illness. He was 97. Dr. Kashyap was part of the high-level committee headed by former President Ramnath Kovind to prepare a legal framework on simultaneous elections. Author of over 100 books, he served as a Secretary General of Lok Sabha from 1983 to 1990. In his condolence message, Prime Minister Narendra Modi said that Dr. Kashyap was one of India's foremost constitutional scholars whose contributions to parliamentary and constitutional discourse enriched the society. World Environment Day is being celebrated across the globe today. It has been observed on 5th June every year since 1973 as part of the United Nations Environment Programme to build awareness to save life on Earth. The day is observed to raise global awareness to take positive environmental action to protect nature and the planet Earth. On the occasion of World Environment Day, Union Minister for Environment, Forest and Climate Change Bhupendra Yadav and Minister of State Kirti Vardhan Singh will participate in a tree plantation program. India will take on arch rivals Pakistan in the semi-final of the Men's Under-18 Asia Cup Hockey Tournament at Kakamigara Hockey Stadium in Japan today. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ പെരുമ്പാവൂർ അക്ബർ, പി എം ലൈല എന്നിവർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:00 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ലോക പരിസ്ഥിതി ദിനം, കുട്ടികളിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്. എഴുതി അവതരിപ്പിക്കുന്നത് കാവിൽ രാജ്. 7:10 ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം പ്രഭാഷണം. എഴുതി അവതരിപ്പിക്കുന്നത് റാഫി നീലങ്കാവിൽ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്രഗാനം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് രാജേശ്വരി ടീച്ചർ, കൊടുങ്ങല്ലൂർ. 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ഡോക്ടർ ജി ഭുവനേശ്വരി പാടിയ കൃതികൾ. കെ സതീഷ് വർമ്മ വയലിൻ, സി അരുൺ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ട് മാപ്പിളപ്പാട്ട്, എ ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങൾ. കീർത്തി എൽദാസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും ഭാഗം 38. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം, പീലീല പാടിയ കൃതികൾ. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം.

0: 5:15 മാപ്പിളപ്പാട്ടുകൾ, അൻവർ സാദത്തും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് പ്രിയദർശിനി കെ എം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമഗ്ര ശിക്ഷ അഭിയാൻ. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എൽ എൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം. ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോ സ്ഥാപക ശ്രീചന്ദന സി എസ് സംസാരിക്കുന്നു. ക്ഷമിക്കണം, ശ്രീചന്ദന സി എസ് പങ്കെടുക്കുന്നു. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി നാഷണൽ ഹെൽത്ത് മിഷൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ലിഷ എസ് തബസ് സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി. ആകാശവാണി ആൻഡ് ദ ജേണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ജി ജയ്ലാൽ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ. 10:00 സംഗീതസ്മൃതി മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ. 11:00 സുഭാഷിതം. 11:15 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 മെഗാഹെർട്സിൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. 10:30 സ്വരസംഗീതിക പുനഃപ്രക്ഷേപണം. 10:50 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്

0: ഒന്നുമുപ്പതിനും ചലച്ചിത്ര ഗാനങ്ങൾ, 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം, 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. ഭക്തിഗാനങ്ങൾ കേൾക്കാം. പെരുമ്പാവൂർ അക്ബർ, PM ലൈല എന്നിവർ പാടിയത്.

0: പെരുമ്പാവൂർ അക്ബർ, പി എം ലൈല എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 2026-27 സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പണനയം റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിക്കും. പണനയ സമിതി യോഗത്തിലെ തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് രാവിലെ അവതരിപ്പിക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കാലാവസ്ഥാ വകുപ്പ്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചു. അടുത്ത 4 ദിവസം കനത്ത മഴ തുടരും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ലഭിച്ചത് 444,124 അപേക്ഷകൾ. തിങ്കളാഴ്ച ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. തുടർന്ന് ഈ മാസം 15 ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. July 2 ക്ലാസ് തുടങ്ങും. വിമാന ഇന്ധനവില വർധനയടക്കമുള്ള കാരണങ്ങൾ മുൻനിർത്തി 6 രാജ്യാന്തര വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ കൂടി ഇൻഡിഗോ താൽക്കാലികമായി July 1 നിർത്തിവെക്കും. October 1 സർവീസുകൾ പുനരാരംഭിക്കും. നേപ്പാൾ വിദേശമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, ഗതാഗതം, ഊർജം എന്നിവ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാകും ചർച്ചയെന്ന് നേപ്പാൾ സർക്കാർ അറിയിച്ചു. ഇറാനിൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം US ജനപ്രതിനിധി സഭ പാസാക്കി. കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ ഇറാൻ അമേരിക്കൻ സേനാ കോപ്റ്ററുകളുള്ള വിമാനത്താവളമാണ് ആക്രമിച്ചതെന്നും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ റഷ്യയുടെ മിറ ആൻഡ്രീവയും പോളണ്ടിന്റെ ക്വാളിഫയറായ മയ ഹലൻസ്കിയും ഏറ്റുമുട്ടും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഫണ്ട് റണ്ണിന് ഈ മാസം 23 തിരുവനന്തപുരം വേദിയാകും. വിളംബരത്തിൽ ഇനി
8: പ്രദക്ഷിണം.
0: പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യ മാധ്യമമായ ആകാശവാണി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണവർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 ആണ്ടുകളായി തുടരുന്ന ചൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. 1 വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയെ സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാൾ കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടനം ശ്രീമതി ശിഖ സുരേന്ദ്രൻ, IAS, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ. നവതി പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീ കെ മുരളീധരൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആകാശവാണി. ശ്രീ R ശ്രീകണ്ഠൻ നായർ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാശവാണി. മാനേജിംഗ് ഡയറക്ടർ ഫ്ലവേഴ്സ് ചാനൽ, ചീഫ് എഡിറ്റർ 24 ചാനൽ. ശ്രീ ഡി പ്രദീപ് കുമാർ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാശവാണി. ശ്രീ എസ് നാരായണൻ നമ്പൂതിരി, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാശവാണി എന്നിവർ. തുടർന്ന് ശ്രുതിലയ സംഗമം. വാദ്യകലാകാരന്മാർ ഒരുക്കുന്ന സംഗീത വിരുന്നുണ്ടായിരിക്കും. പ്രക്ഷേപണത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

പരിസ്ഥിതി ദിനത്തിൽ വിജ്ഞാൻ സാഗറിൽ സോളാർ പവർ പ്ലാന്റ് പ്രദർശനവും സ്പോട്ട് രജിസ്ട്രേഷനും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിജ്ഞാൻ സാഗരം തൃശൂർ ജില്ലാ പഞ്ചായത്തും ഹരിത ഊർജം വർദ്ധിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി സൗരോർജ നിലയങ്ങളുടെ പ്രദർശനവും ക്ലാസും ഇന്നും നാളെയുമായി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് വൃക്ഷത്തൈനടിയിലും പ്രദർശന ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ് ഉദ്ഘാടനം ചെയ്യും. സൗരോർജ പവർ പ്ലാന്റ് സംബന്ധിച്ച പ്രായോഗിക സംശയ നിവാരണം നടത്തുന്നതിനും പ്ലാന്റ് സബ്സിഡിയോടുകൂടി സ്ഥാപിക്കുന്നതിനും സ്പോട്ട് രജിസ്ട്രേഷൻ വിജ്ഞാൻ സാഗറിൽ ഇന്നും നാളെയും നടത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9

0: 9547531. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9447527301. പ്രദക്ഷിണം സമാപിച്ചു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം,
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം, 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
8: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
9: ചൊവ്വ വ്യാഴം, ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ആകാശവാണി തൃശൂർ, അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: 1973 ആചരിച്ച ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ചോദ്യമൊരിക്കൽ കൂടി: 1973 ആചരിച്ച ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം കേൾക്കാം രാവിലെ 7:55.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന വാർത്തകൾ.
11: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
6: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ

168 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോക്ടർ അൽക്ക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ UK വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു.
ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടി

0: നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാ കേ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട്ട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടിയിലും നടത്തും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന്. കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:00 മത്സരം. വൈകിട്ട് 3:00 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് U18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രവാചകോ നരേന്ദ്രദത്ത സേമവാലഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്തസ്യ ദമനക്ഷേത്രസ്യ ഭ്രമണം കരിഷ്യതി. सः सूरतनगरे राजमार्गस्य विद्युदुत्पादन प्रकल्पस्य औद्यमिकक्षेत्रस्य च कृते अष्टशताधिक अष्टादश सहस्रकोटिरूप्यकाणां

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം.
3: സൈമ ദ

0: വിമൻസ് ഹോസ്പിറ്റൽ. അമ്മ, അതൊക്കെ യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
1: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
0: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.
2: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കാർഷിക സർവകലാശാല വാർത്തകൾ. നെല്ലിൻ്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4-5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിൻ്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെൻറ്റൊന്നിന് 2.5 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷക്കാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെൻറ്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചിലച്ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെൻറ്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മസൂറി ഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്ത് കൊടുക്കാം. നേർവളങ്ങൾക്ക് പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്തു തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോ സെപ്സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു മാറ്റിയ ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്ക വിധം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4-5 ദിവസത്തിനിടയിൽ ഒന്നിളക്കി കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കം ഇല്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കൂമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.
0: സൈമർ, ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
0: സൈമ, ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: പുലരിപ്പൂക്കളിൽ അടുത്തതായി
0: ദ
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
9: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
6: നേത്ര

0: രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം,
1: മെഡിസപ്പ് ആനുകൂല്യങ്ങൾ,
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
1: ഫോൺ 8078788881.
2: പ്രിയ ശ്രോതാക്കളെ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് മറ്റൊരു ലോക പരിസ്ഥിതി ദിനം നാം ഇന്ന് ആചരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനും മലിനീകരണം കുറയ്ക്കാനും വനം, ജലം, മറ്റു ജീവജാലങ്ങൾ എന്നിവയെ സംരക്ഷിക്കാനും കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുമെല്ലാം ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭാവിക്കും വേണ്ടി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. ലോക പരിസ്ഥിതി ദിനം. കുട്ടികളിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുന്നു.
3: 2026 ജൂൺ 5 എനിക്കേറെ സന്തോഷകരമായ ദിനമാണ്. അന്നാണ് എന്റെ കൊച്ചുമകളുടെ ജന്മദിനം. അന്നേ ദിവസം ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ മറ്റൊരു സന്തോഷം കൂടി ആ ദിനത്തിനുണ്ടെന്നും നാം ഓർത്തിരിക്കണം. അതിന്റെ പ്രകാശത്തിൽ ഓരോ വിദ്യാർത്ഥികളുടെ മനസ്സിലും ഓരോ വിഷൻ ഉണ്ടായിരിക്കണമെന്നതാണ് ആ ദിനത്തിന്റെ പ്രാധാന്യം. അന്നാണ് ലോക പരിസ്ഥിതി ദിനം. 1972 ഐക്യരാഷ്ട്രസഭ സ്റ്റോക്ക്ഹോമിൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയെക്കുറിച്ച് നടത്തിയ കോൺഫറൻസ് സമാരംഭിച്ചത് ജൂൺ 5. അതിനാലാണ് ആ ദിനം ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനും പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാനും പ്രകൃതിയെ പുനഃസ്ഥാപിക്കാനും ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് 2026 ജൂൺ 5 പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഉയരുന്ന താപനില തിരിച്ചറിഞ്ഞ് കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കാൻ നാം ഇപ്പോൾ തന്നെ കരുതലോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെയും പരിസ്ഥിതിയെയും വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. സർവജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥകളെ പരിചയപ്പെടണം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കണം. നമുക്കും വരും തലമുറകൾക്കും ശുദ്ധജലം വേണം, ശുദ്ധവായുവും പരിസരവും വേണം. ശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി കുന്നുകളും മലകളും പാറക്കെട്ടുകളും ഇടിച്ചു നിരത്തുന്നതിനാൽ നേരിടേണ്ടി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുവാനുള്ള തന്ത്രങ്ങൾ കണ്ടെത്തണം. ഉരുൾപൊട്ടലുകളും വനനശീകരണങ്ങളും ജൈവ വൈവിധ്യ നഷ്ടങ്ങളും മുൻകൂട്ടി കാണുവാനുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടണം. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. ആ പൗരന്മാരാണ് നാളത്തെ തലമുറയെ സംരക്ഷിക്കേണ്ടവർ. അതറിഞ്ഞുള്ള പ്രവർത്തനമാണ് ഓരോ വിദ്യാർത്ഥിയും കാഴ്ചവെക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം ഇത്തരുണത്തിൽ സ്മരിക്കാവുന്നതാണ്. നിരത്തിലേക്ക് നാം യാതൊന്നും വലിച്ചെറിയരുത്. അഥവാ ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ, അത് ആരെങ്കിലും എടുത്തു കളഞ്ഞാൽ, അത് മറ്റുള്ളവർക്ക് ഉപകാരമാകും, മാതൃകയുമാകും. ആ മാതൃക പിന്തുടർന്നാൽ നമ്മുടെ ഗ്രാമം മാലിന്യമുക്തമാകും, രാജ്യത്തിന്റെ പരിസ്ഥിതി പ്രശ്നം പരിഹരിക്കപ്പെടും, ലോകം പരിശുദ്ധമാകും. മാലിന്യങ്ങൾ സംസ്കരിക്കുക, വൃക്ഷത്തൈകൾ നടുക, കേടുവരാത്ത വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കുക, പ്രകൃതി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങൾ നടപ്പിൽ ആക്കുവാൻ വിദ്യാർത്ഥി സമൂഹത്തിനു കഴിയും. പ്രകൃതി പരിസ്ഥിതി വിഷയങ്ങളിൽ പ്രഗത്ഭരായവരുടെ പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കുക. അവയിലെല്ലാം വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്ത് പ്രവർത്തിക്കുക എന്നതാണ് ജൂൺ 5 അത്യാവശ്യം തന്നെ. കാസ്പിയൻ കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അസർബൈജാൻ എന്ന രാജ്യം 2026 ലോക പരിസ്ഥിതി ദിനം ആഗോളാചരണത്തിനുള്ള ആതിഥേയത്വം വഹിക്കുന്നു എന്നുള്ളതും അഭിനന്ദനാർഹമത്രേ. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മനുഷ്യനല്ല ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയില്ലെങ്കിൽ നമ്മളുമില്ലെന്ന വിഷൻ നാം ഓരോരുത്തരും മറക്കാതിരിക്കുക. അതായിരിക്കണം ജൂൺ 5 ദർശനവും. നമുക്കൊന്നിച്ചു മുന്നേറാം.
2: ലോക പരിസ്ഥിതി ദിനം. കുട്ടികളിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാട്. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
4: പ്രായോജകർ
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്ത

0: പരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവ സേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: പുലരിപ്പൂക്കളിൽ അടുത്തതായി
2: ഗാന്ധിമാർഗം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ദിവസം. പ്രകൃതി വിഭവങ്ങൾ പാഴാക്കാതെ അത്യാഗ്രഹം വെടിഞ്ഞ് ലളിതമായ ജീവിതശൈലി ശീലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മഹാത്മാഗാന്ധി പകർന്നുതന്ന ദർശനങ്ങളെപ്പറ്റി ഇന്ന് ഗാന്ധിമാർഗത്തിലൂടെ അറിയാം. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ റാഫി നീലങ്കാവിൽ.
4: ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയുടെ 70th ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട്. രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ ഒരിക്കൽ ജീവിച്ചു കടന്നുപോയി എന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ പോലുമാകില്ല. ഭൗതിക ശാസ്ത്രത്തിന്റെ അതിരുകൾ മാറ്റിവരച്ച ഐൻസ്റ്റീൻ പോലും ഇത്രയധികം അത്ഭുതത്തോടെ നോക്കിയ ആ വ്യക്തിത്വം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ഈ ഭൂമിയുടെയും അതിലെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പുതിയ ജീവിത സംസ്കാരം കൂടിയാണ് അദ്ദേഹം ലോകത്തിന് മുൻപിൽ വെച്ച് നീട്ടിയത്. നമുക്കറിയാം, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, വികസനത്തിന്റെ പേരിൽ മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന ക്രൂരമായ കടന്നുകയറ്റങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും പ്രകൃതി ദുരന്തങ്ങളും നമ്മെ ഭയപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവിന്റെ പ്രകൃതി ദർശനങ്ങൾക്ക് ഇന്നത്തേക്കാൾ ഏറെ പ്രസക്തിയുണ്ട്. ഒരു നൂറ്റാണ്ട് മുൻപ് ശാസ്ത്രലോകം പരിസ്ഥിതി തകർച്ചയെക്കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ച് പ്രവാചക തുല്യമായ ദീർഘവീക്ഷണം പുലർത്തിയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്നത് വെറും ഭൗതിക സാഹചര്യമോ മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള ഒരു വസ്തുവോ ആയിരുന്നില്ല, അത് ഈശ്വരന്റെ ജീവനുള്ള ഭാവമായിരുന്നു. അദ്ദേഹം വിശ്വസിച്ച അഹിംസ എന്ന പരമമായ സത്യം മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും പുലർത്തേണ്ട ഒന്നാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം പരിമിതമായ ഒരു ചിന്തയല്ല, അത് മനുഷ്യന്റെ ജീവിതശൈലിയെയും സംസ്കാരത്തെയും ആത്മീയതയെയും പ്രകൃതിയോട് എങ്ങനെ ഇണക്കി നിർത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ദർശനമാണെന്ന് പറയാം. മഹാത്മാഗാന്ധിയുടെ പ്രകൃതി ദർശനം ആധുനിക ലോകത്തിനു മുന്നില് ഒരു അതിജീവന മന്ത്രം കൂടിയാണ്. ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണെന്നറിയാം. ഒരു വശത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അതിവേഗത്തിലുള്ള വളർച്ചയും വൻതോതിലുള്ള വികസനങ്ങളും, മറുവശത്ത് നാളെ ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന് ജീവിക്കാൻ സാധിക്കുമോ എന്ന വലിയ ഒരു ചോദ്യചിഹ്നം പോലെ അവശേഷിക്കുന്ന ചിന്തകളും, കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് വായുമലിനീകരണം തുടങ്ങി ഭൂമി നേരിടുന്ന സകല പ്രതിസന്ധികളും മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന ക്രൂരമായ അധിനിവേശത്തിന്റെ ഫലങ്ങളാണ്. ഇത്തരമൊരു നിർണായകമായ സന്ധിയിലാണ് നാം ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിന്തകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. ഗാന്ധിജി ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നില്ല. അദ്ദേഹം പരിസ്ഥിതിയെക്കുറിച്ച് കനത്ത ശാസ്ത്രീയ പ്രബന്ധങ്ങളൊന്നും എഴുതിയത് നമ്മൾ വായിച്ചിട്ടില്ല. എന്നാൽ തന്റെ ദീർഘവീക്ഷണവും കൊണ്ടും ആത്മീയമായ ഉൾക്കാഴ്ച കൊണ്ടും വരാനിരിക്കുന്ന പരിസ്ഥിതി തകർച്ചയെക്കുറിച്ച് ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ പ്രവചിച്ച ലോകത്തിലെ ഏറ്റവും മഹാനായ പ്രായോഗിക പരിസ്ഥിതിവാദിയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനത്തെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് പരിശോധിക്കും.

ണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ഒന്നിനും തികയാത്ത അത്യാഗ്രഹത്തെ കുറിച്ച്, പരിസ്ഥിതി ചിന്തകളെ മുഴുവൻ സ്വാംശീകരിച്ച ഒരൊറ്റ വാചകം ഇതാണ്: മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, എന്നാൽ അവന്റെ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ല. ആധുനിക ഉപഭോഗ സംസ്കാരം മനുഷ്യനെ പഠിപ്പിക്കുന്നത് കൂടുതൽ കൂടുതൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ, പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്യാൻ. എന്നാൽ ഭൂമിയുടെ വിഭവങ്ങൾക്ക് പരിധി ഉണ്ടെന്നും അത്യാഗ്രഹം വിനാശത്തിലേക്കുള്ള വഴിയാണെന്നും ഗാന്ധിജി ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിക്ക് അഹിംസ എന്നത് മനുഷ്യർ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം മാത്രമല്ലായിരുന്നു, ജീവനുള്ളതിനോടും ഇല്ലാത്തതിനോടും പുലർത്തേണ്ട ഒന്നാണ് അഹിംസ. നദികളെ മലിനമാക്കരുത്, കാടുകൾ വെട്ടി നശിപ്പിക്കരുത്, മൃഗങ്ങളെ ക്രൂരമായി കൊല്ലരുത്, പ്രകൃതിയോട് ചെയ്യുന്നതെല്ലാം തന്നെ ഹിംസയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രകൃതിക്കെതിരെയുള്ള അതിക്രമം ആത്യന്തികമായി മനുഷ്യവംശത്തിന് നേരെയുള്ള ആക്രമമായി മാറുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക

0: പ്രകൃതി നശിപ്പിക്കരുത്, മൃഗങ്ങളെ ക്രൂരമായി കൊല്ലരുത്, പ്രകൃതിയോട് ചെയ്യുന്നതെല്ലാം തന്നെ ഹിംസയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രകൃതിക്കെതിരെയുള്ള അതിക്രമം ആത്യന്തികമായി മനുഷ്യവംശത്തിന് നേരെയുള്ള ആക്രമമായി മാറുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഗാന്ധിജി മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്ര തത്വമാണ് ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയൊരു മാതൃക തന്നെയാണത്. ഭൂമിയുടെയോ അതിലെ വിഭവങ്ങളുടെയോ ഉടമസ്ഥരല്ല മനുഷ്യർ, നാം പ്രകൃതിയുടെ കാവൽക്കാർ മാത്രമാണ്. പൂർവികരിൽ നിന്ന് ലഭിച്ച ഈ ഭൂമി യാതൊരു കേടുപാടും വരുത്താതെ വരും തലമുറയ്ക്ക് കൈമാറാനുള്ള ബാധ്യത നമുക്കുണ്ട്. ലളിതമായ ജീവിതം, സ്വന്തം ജീവിതം കൊണ്ടുള്ള സന്ദേശം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്നതാണ്. പ്രകൃതിയിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടെങ്കിലും അത് പാഴാക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന യന്ത്രവൽക്കരണത്തെയും നഗരവൽക്കരണത്തെയും ഗാന്ധിജി ശക്തമായി എതിർത്തു. അതിന് കാരണം യന്ത്രങ്ങളോടുള്ള വിരോധമായിരുന്നില്ല, മറിച്ച് അത് പ്രകൃതിക്കും മനുഷ്യനും വരുത്തിവെക്കുന്ന വിനകളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞു. അദ്ദേഹം വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്നത് പരിസ്ഥിതി സൗഹൃദമായ ഒരു സുസ്ഥിര വികസന മാതൃകയായിരുന്നു. ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം പ്രകൃതിദത്തമായ നൂലുകളും ചായങ്ങളും ഉപയോഗിച്ചുള്ളതായിരുന്നു. അതാകട്ടെ പരിസ്ഥിതിക്ക് ഒട്ടും ദോഷം വരുത്തില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്നത്തെ കേന്ദ്രീകൃതമായ വൻകിട നഗരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറുമ്പോൾ ഗാന്ധിജിയുടെ വികേന്ദ്രീകൃത ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയാണ് പരിസ്ഥിതി സൗഹൃദമായ ഒരേ ഒരു ബദൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യന് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളത് എന്ന് ഗാന്ധിജി ശക്തമായി വാദിച്ചു. പക്ഷി മൃഗാദികളും സസ്യലതാദികളും അടങ്ങുന്ന ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, പ്രകൃതിയിലേക്ക് മടങ്ങുക. കടുത്ത ചൂടും കുടിവെള്ളക്ഷാമവും ശ്വസിക്കാൻ വായുവില്ലാത്ത അവസ്ഥയും നാളെ നമ്മെ കാത്തിരിക്കുന്നു എന്ന് പണ്ടുകാലങ്ങളിൽ പറയാറുണ്ട്. പക്ഷേ ഇന്നിതാ നമ്മുടെ മുന്നിൽ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെയാണ് ഗാന്ധിജി ഉയർത്തിയ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം പ്രസക്തമാകുന്നത്. ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് ജീവിച്ച് മുന്നേറാം. വിഭവങ്ങൾ പാഴാക്കാതിരിക്കാം, അത്യാഗ്രഹങ്ങൾ വെടിയാം, എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കാം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ ഒരു ഭൂമി അവശേഷിപ്പിക്കണമെങ്കിൽ നമുക്ക് ഗാന്ധിജി വെട്ടിത്തുറന്ന പരിസ്ഥിതി സൗഹൃദത്തിന്റെ രാജവീതിയിലൂടെ സഞ്ചരിക്കാം.
1: ഗാന്ധിജിയുടെ പ്രകൃതി ദർശനം പ്രഭാഷണം എഴുതി അവതരിപ്പിച്ചത് പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ റാഫി നീലങ്കാവിൽ.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
8: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
10: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
11: ഇല്ല.
10: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
11: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
10: അതെന്താ?
11: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
12: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന് ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
1: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
3: കേരള കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-236-9000. സർക്കാർ സ്ഥാപനമായ ഐഎസ്ആർഡിയുടെ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിലേക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും ihrd.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ, SC/ST വിഭാഗത്തിന് 60 രൂപ. താൽപ്പര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ 5 മണിക്ക് മുൻപായി ലഭ്യമാക്കുക. പ്രവേശനം ഏകജാലകം വഴിയല്ലാത്തതിനാൽ അപേക്ഷ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നേരിട്ട് തന്നെ എത്തിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9496-2175-35. മറ്റൊരു നമ്പർ 8547-00-5022. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9496-2175-35, 8547-00-5022. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. നാളെ നടത്തറ, 9-ാം തീയതി മുളങ്ങുന്നത്തുകാവ് കോലരി പഞ്ചായത്തുകളിൽ, 11-ന് അളകപ്പനഗർ പുതുക്കാട്, 16-ന് പെരിഞ്ഞനം, 18-ാം തീയതി അടാട്ട്, 20-ന് പാഞ്ഞാൾ, 23-ന് തോളൂർ, 27-ാം തീയതി പൂമംഗലം. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488-5-22-7701.
7: സഹപ്രായോജകർ
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
8: ഫോൺ 9387168444.
9: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
10: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള

0: ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ഡാമിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും നമോ ആശുപത്രിയും ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ UK വിഷൻ 2035 അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UK വിദേശകാര്യ സെക്രട്ടറി യവച്ച് കൂപ്പറും ഇന്നലെ ന്യൂഡൽഹിയിൽ ആദ്യ വാർഷിക യോഗം ചേർന്നു. സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കാലാവസ്ഥ, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ UK ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് കീഴിലുള്ള വിവിധ സംരംഭങ്ങളിലെ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. സന്ദർശനവേളയിൽ ലിവർപൂൾ സർവകലാശാലയ്ക്ക് ബംഗളൂരുവിൽ ക്യാമ്പസ് തുറക്കുന്നതിനുള്ള അംഗീകാരപത്രം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈമാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ധനനയ സമിതി എടുത്ത തീരുമാനങ്ങൾ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് മുംബൈയിൽ പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം, ക്രൂഡ് ഓയിൽ വില വർധന, രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിന് റിപ്പോ നിരക്ക് വർധന ഉചിതമായ നടപടി ആയിരിക്കില്ല എന്നാണ് SBI ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. സാമ്പത്തിക സ്ഥിരത പിന്തുണയ്ക്കുന്നതിന് RBIക്ക് ഹ്രസ്വകാല പലിശ നിരക്ക് ഉപകരണങ്ങളും ലിക്വിഡിറ്റി നടപടികളും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂവൽ യാത്രാവാഹനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിൽ ഉള്ളത്. ഫ്ലെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ വൻതോതിൽ നടപ്പിലാക്കുന്നത് എഥനോൾ അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങളുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
2: India's flex fuel journey expands from two-wheelers to four-wheelers, and this transition is significant. Today, India has over 30 crore two-wheelers on the road, but we also have 37 lakh passenger vehicles representing family mobility and the future of personal transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
1: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
0: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാങ്കർ ിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേട് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും.

0: ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷന്മാരുടെ സെമിഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പൂൾ എയിൽ 9 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തിയാണ് ഇന്ത്യ അവസാന നാലിൽ ഇടം പിടിച്ചത്. വൈകുന്നേരം 3:30 മത്സരം. വനിതകളുടെ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8 നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2 നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഗിനെയും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാനസന്ദേശം.
3: പ്രായോജകർ
5: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
7: മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
8: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന രാഹുലിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. തിരുവില്ലാമലയിൽ നിന്നും അച്ഛൻ പ്രവീൺ, അമ്മ രാധിക, അമ്മമ്മ, അച്ചച്ചൻ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. നാളെ June 6 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അച്ഛനും അമ്മയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. സൗത്ത് പനമണ്ണയിൽ നിന്നും മക്കളായ ആമി, കണ്ണൻ എന്നിവർ. ഇന്ന്

ജന്മദിനം ആഘോഷിക്കുന്ന ഹർഷമോൾക്ക് ആശംസകൾ നേർന്നിരിക്കുന്നു. അച്ഛൻ എഡ്വേർഡ്, അമ്മ സ്മിത, അനിയൻ അമൽ എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആരാധ്യമോൾക്ക് ആശംസകൾ നേരുന്നു. അച്ഛൻ അനിൽജിത്ത്, അമ്മ പ്രിയ, ചേട്ടൻ ആദിദേവ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനി ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി. നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 വർഷത്തേക്കുള്ള അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ഹിന്ദി, മലയാളം, ജേർണലിസം വിഷയങ്ങളിലേക്കുള്ള ഇന്റർവ്യൂ ഇന്ന് നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്ത നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണിക്ക് അസൽ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-235-7700. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി

0: പതിനെട്ടിനും 40-നും മധ്യേ. മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10-ാം തീയതി രാവിലെ 10 മണിക്ക് അയ്യന്തോൾ കളക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 04-87-23-21-702, 04-87-23-21-702. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12-ന് രാവിലെ 10 മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു. മാസശമ്പളം 44,100 രൂപ. വിശദവിവരങ്ങൾക്കായി 04-94-26-86-214 എന്ന നമ്പറിലോ KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN എന്നീ വെബ്സൈറ്റിലോ സന്ദർശിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആവർത്തിക്കാം: 04-94-26-86-214. വെബ്സൈറ്റ് വിലാസം KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോംഗാർഡുമാരെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് പാസ്സായ ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, ആസം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത 35-നും 58-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കേണ്ടതാണ്. ഈ മാസം 15-ന് മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി 09-97-920-183 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 09-97-920-183. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: ഗാന സന്ദേശം തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: ഇന്നർ ഷോപ്പി MG റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിന് വേണ്ടി P. മാധുരി പാടിയ ഗാനം. ഗാനശില്പികൾ ONV കുറുപ്പ്, G. ദേവരാജൻ.

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറേ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. ലോക ഭക്ഷ്യസുരക്ഷാ ദിന ചിന്തകൾ. എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം ലോകത്തെ അറിയിക്കാനായി ലോകാരോഗ്യ സംഘടനയും ഭക്ഷ്യ കാർഷിക സംഘടനയും ചേർന്നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കാനായി ആരംഭിച്ചത്. സുരക്ഷിതമായ ഭക്ഷണം ഏവരുടെയും അവകാശമാണ് എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഈ ദിനത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവരിവേർ, ഭാരം എന്നതിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നതാണ്. ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് കർഷകർ മുതൽ ഉപഭോക്താക്കൾ വരെയുള്ള മുഴുവൻ വിത

0: വിതരണ ശൃംഖലയും സഹകരണത്തോടെ പ്രവർത്തിക്കുന്നത് അത്യാവശ്യമാണെന്ന് ഈ ദിനം ഉദ്ബോധിപ്പിക്കുന്നു. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഒരു പ്രധാന ആഗോള ഭാരമായി തുടരുകയാണ്. ആരോഗ്യം, ഉപജീവന മാർഗം, വിദ്യാഭ്യാസം, സമ്പദ്വ്യവസ്ഥ എന്നിവയെ ബാധിക്കുന്ന 200-ലേറെ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇത്. രോഗം, അതിന്റെ ഭാരം, നഷ്ടപ്പെട്ട ജീവിതങ്ങൾ എന്നിവയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചെലവ് കുറഞ്ഞ പരിഹാരങ്ങളിലേക്ക് പ്രവർത്തനത്തെ നയിക്കുവാനും ഈ ദിനം പ്രേരിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 866 മില്യൺ ജനങ്ങൾ, അതായത് ലോകത്തെ 9 പേരിൽ ഒരാൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അടിമയാകുന്നു എന്നതാണ്. പ്രത്യേകിച്ച് സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കഴിച്ച് ഏതാണ്ട് 1.52 മില്യൺ ആളുകളാണ് പ്രതിവർഷം മരിക്കുന്നത്. ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്സ് തുടങ്ങി പലതും ഭക്ഷ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെമിക്കലുകളും മെറ്റലുകളും ടോക്സിനുകളും ഒക്കെ പലപ്പോഴും ഭക്ഷ്യസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് 5 സികൾ ലോകമെമ്പാടുമുള്ള അടുക്കളകളിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. ക്ലീനിംഗ്, കുക്കിംഗ്, ചില്ലിംഗ്, ക്രോസ് കണ്ടാമിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവയാണ് ആ 5 സികൾ. വൃത്തിയാക്കൽ, പാചകം, തണുപ്പിക്കൽ തുടങ്ങി പല കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനാകൂ. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈകൾ, പാത്രങ്ങൾ, ജോലിസ്ഥലം എന്നിവ നന്നായി കഴുകണം. ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നതിൽ പരിസര മലിനീകരണത്തിനും ഒരു പങ്കുണ്ട്. അസംസ്കൃത മാംസം, കടൽ വിഭവങ്ങൾ തുടങ്ങിയവ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് വേറിട്ട് സൂക്ഷിക്കണം. ബാക്ടീരിയകൾ പടരാതിരിക്കാൻ പ്രത്യേക കട്ടിംഗ് ബോർഡുകളും പാത്രങ്ങളും ഉപയോഗിക്കണം. എല്ലാ ഭക്ഷ്യവസ്തുക്കളും കഴിക്കുന്നതിനു മുൻപ് കേടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ടിന്നിൽ വരുന്ന ഭക്ഷണങ്ങൾക്കും മറ്റും എക്സ്പയറി ഡേറ്റ് പരിശോധിച്ചു മാത്രം വാങ്ങണം. വീട്ടിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന ഭക്ഷ്യസുരക്ഷാ തത്വങ്ങൾ പാലിക്കുക തന്നെ വേണം. എപ്പോഴും പ്രതലവും കൈകളും വൃത്തിയായി സൂക്ഷിക്കണം. പാകം ചെയ്ത ഭക്ഷണങ്ങൾ അസംസ്കൃത ഭക്ഷണങ്ങളിൽ നിന്ന് വേർതിരിച്ച് സൂക്ഷിക്കണം. ഭക്ഷണം നന്നായി വേവിക്കണം. പെട്ടെന്ന് കേടാകുന്ന വസ്തുക്കൾ സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കണം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പാസ്ചറൈസ് ചെയ്തതോ കൃത്യമായി സംസ്കരിച്ചതോ ആയവ തിരഞ്ഞെടുക്കുക. പാകം ചെയ്ത ഭക്ഷണം കഴിയുന്നത്ര വേഗം കഴിക്കാൻ ശ്രദ്ധിക്കണം. പാകം ചെയ്ത് ബാക്കി വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിലോ അനുകൂലമായ താപനിലയിലോ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. സാധനങ്ങൾ എപ്പോഴും അടച്ച പാത്രങ്ങളിൽ സൂക്ഷിക്കുക. പ്രാണികളിൽ നിന്നും മറ്റ് കീടങ്ങളിൽ നിന്നും അവയെ സംരക്ഷിക്കുക. സുരക്ഷിതമായ വെള്ളം ഉപയോഗിക്കുക. കുടിക്കാനും പാകം ചെയ്യാത്ത ഭക്ഷണം കഴുകാനും മലിനമാകാത്ത ജലമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്ന ഈ വർഷത്തെ പ്രമേയം അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധ നേടുന്നു. ലോക ഭക്ഷ്യസുരക്ഷാ ദിന ചിന്തകൾ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ആകാശവാണി തൃശൂർ.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: പ്രായോജികർ,
9: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
8: visit www.accountantsacademy.in.
10: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
11: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 1973 ആചരിച്ച ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം

0: ഉത്തരം, ഒരു ഭൂമി മാത്രം. എല്ലാ വർഷവും ജൂൺ 5 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നു. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം, പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 1973 ആചരിച്ച ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം, ഒരു ഭൂമി മാത്രം. എല്ലാ വർഷവും ജൂൺ 5 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നു. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം, പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. ഇനി ഇന്നത്തെ ചിന്താവിഷയം, ഭൂമി നമ്മുടേതല്ല, നമ്മൾ ഭൂമിയുടേതാണ്. ചീഫ് സിയാറ്റിൽ. ഭൂമി നമ്മുടേതല്ല, നമ്മൾ ഭൂമിയുടേതാണ്. ചീഫ് സിയാറ്റിൽ.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യ മാധ്യമമായ ആകാശവാണി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാൾ കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: at Kakamigahara Hockey Stadium in Japan today. In the Women's Under-18 Asia Cup, India progressed to the semifinals after remaining unbeaten in the group stage and will face China today. And now for a look at today's newspapers, it's over to VC Pramod.
1: Thank you, Naresh. On its front page under the headline, Push for India-Venezuela Ties, Hindustan Times carries a picture of Prime Minister Narendra Modi and Venezuela's acting president, Delcy Rodriguez. The paper says the two leaders held talks on forging a long-term energy partnership and collaboration in pharmaceuticals and critical minerals. India-Venezuela vow deeper energy ties, writes the Tribune. As a court sent Lokesh Bajaj, owner of the hotel where 21 people were killed in a devastating fire, to police custody, the Delhi government said it would withdraw its bed and breakfast policy, reports the Pioneer. A picture on its front page shows family members at the last rites of the victims of the fire under the headline, 8 fires, 1 broken family. Still seething with anger at the Congress ditching it and switching over to the TVK immediately after the Tamil Nadu Assembly elections, the DMK announced its decision to boycott the INDIA block meeting slated for the 8th of June, says a top headline in the Statesman. Rebel Rita Brata's expulsion from TMC void, writes the Asian Age, quoting the West Bengal Assembly Speaker, adding that there are 61 MLAs in the rebel camp. And its editorial, titled Funding India's Climate Future, a $1 trillion question. The Hindu writes that India will require roughly $2.5 trillion by 2030 to meet its nationally determined contributions. Over the longer term, the cost of achieving net zero emissions by 2070 is estimated at $10.1 trillion, nearly three times India's current GDP. And finally, in what climbers are calling a miracle, 52-year-old Sherpa guide, who was presumed dead at Mount Everest after he vanished during descent on May 29th, was found alive 6 days after base camp, reports the Times of India under the headline, Sherpa survives 6-day Everest ordeal, sans food, oxygen. And with that, it's back to you, Naresh.
0: Thank you, Pramod. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to visit Gujarat and Daman today to launch multiple development projects worth around 21,800 crore rupees. Prime Minister calls upon athletes participating in World Yogasana Championship to become ambassadors of Ayush Ministry's Yog 365 campaign. Reserve Bank of India to announce its bi-monthly monetary policy today. Former Lok Sabha Secretary General and constitutional expert Subhash C. Kashyap passes away in New Delhi. Russian President Vladimir Putin says US pressure will not affect India-Russia ties, describes India as a reliable partner, and India to take on arch rivals Pakistan in semi-final of Men's Under-18 Asia Cup Hockey Tournament in Japan today. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ.
3: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ കൊടുങ്ങല്ലൂരിലെ രാജേശ്വരി ടീച്ചർ അയച്ച കത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജേശ്വരി ടീച്ചർ അയച്ച കത്ത് ഞാൻ വായിക്കാം. പ്രിയമുള്ള ആകാശവാണി, കെട്ടിലും മട്ടിലും ആകാശവാണി വളരെയധികം ഉയർന്ന് പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. എല്ലാം സൂപ്പർ പരിപാടികൾ. നാടകവാരം വളരെ നന്നായി. മനസ്സിൽ അതിന്റെ വിഷ്വൽസ് കൂടി നാടകം കേൾക്കുമ്പോൾ കണ്ടിരുന്നു. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ രാജേശ്വരി, റിട്ടയേർഡ് ചെയ്ത പ്രധാന അധ്യാപിക. പാട്ടോർമ്മകളിലേക്ക് എന്റെ മനസ്സിൽ കിടക്കുന്ന എന്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അയക്കുന്നു. ഷൊർണൂരിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള എന്റെ വീട്ടിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിൽ പോകുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയം. അമ്മ അധ്യാപികയാണ്. ഞങ്ങൾ 4 മക്കളെ വളർത്തുന്നു. വളരെ ശ്രദ്ധിച്ച് അടക്കി ഒതുക്കിയുള്ള വളർത്തൽ. എക്സാം കഴിഞ്ഞ് 1971 ഒതേനന്റെ മകൻ സിനിമ കണ്ട് പാട്ടുബുക്ക് വാങ്ങി പാട്ടൊക്കെ പഠിച്ച് വീടിന്റെ തുറന്ന പൂമുഖത്തിരുന്ന് ഉറക്കെ ഞാൻ പാടുകയാണ്. അടുത്തൊന്നും വീടുകളില്ല. പാട്ട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ എന്ന് തുടങ്ങുന്നു. ഇത് പാടി ഏകദേശം തീരാറായപ്പോൾ അമ്മ

0: അടുക്കളയിൽ നിന്ന് പാട്ടുകേട്ട് ഓടി വന്ന് കുറേ വഴക്ക് ഉറക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഞങ്ങളെക്കുറിച്ച് അത്രയും കരുതലും സ്നേഹവുമായിരുന്നു. അടി കിട്ടിയില്ലെന്ന് മാത്രം, ആ പാട്ടൊന്ന് കേട്ടുനോക്കൂ. അന്ന് അതിന്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നും ഈ 70-ാം വയസ്സിനിടയിൽ എപ്പോഴെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ മൺമറഞ്ഞ അമ്മയെക്കുറിച്ച് ഞാൻ ഓർക്കും. അമ്മ ഒരു ജീവിതം മുഴുവൻ 6 ആങ്ങളമാർക്കും 4 മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ടത് ആലോചിച്ചാൽ കണ്ണുനിറയും. സ്നേഹപൂർവം, രാജേശ്വരി ടീച്ചർ. കൊടുങ്ങല്ലൂരിലുള്ള രാജേശ്വരി ടീച്ചറോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ.
1: ഹലോ മാഡം.
0: നമസ്കാരം.
1: നമസ്കാരം മാഡം.
0: രാജേശ്വരി ടീച്ചറല്ലേ?
1: അതെ.
0: തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമകളിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ശരി മാഡം.
0: പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം.
1: താങ്ക് യു.
0: നമുക്ക് പാട്ടോർമകളിൽ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കത്താണ് വന്നിരിക്കുന്നത്.
1: അമ്മയായിരുന്നു എല്ലാം. അമ്മ ഒറ്റയ്ക്കാണ് ഞങ്ങൾ 4 മക്കളെ വളർത്തിയത്. അമ്മയും ടീച്ചറായിരുന്നു. ഞാനും ടീച്ചറാണ്. എന്റെ മോളും ടീച്ചറാണ്. ഞങ്ങളൊക്കെ പ്രിൻസിപ്പൽസ് ആയിട്ട് റിട്ടയർ ചെയ്താണ്.
0: ഒരു അധ്യാപക കുടുംബം അല്ലേ?
1: അതൊക്കെ റിട്ടയർ ഇപ്പൊ 70 വയസ്സായി. അമ്മ, ഞാനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഷൊർണൂരാണ് ജനിച്ചത്. പരുത്തിപ്ര എന്ന് പറഞ്ഞിട്ടൊരു ബന്ധപ്പെട്ട തീരത്തുള്ള ഒരു വീട്ടില്. അപ്പൊ അവിടെ ഇങ്ങനെ എന്താണ്, 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സന്തോഷമായിരിക്കുന്ന സമയത്താണ് ഈ ഉദയന്റെ മകൻ സിനിമ കണ്ടത്. അപ്പൊ പാട്ട് ബുക്ക് ഒക്കെ വാങ്ങി പാട്ടൊക്കെ പഠിച്ച് അരുദയൻ അടുത്തുനിന്ന് പൂമുഖത്ത് തന്നെ ഇവിടെ തുറക്കണം പാടും. അങ്ങനെ അമ്മ അടുക്കളയിൽ ഈ പാട്ട് കേട്ടപ്പോ ഓടി വന്നും കുറെ വഴക്ക് പറഞ്ഞു. കാരണം ഈ പാട്ടിന്റെ എത്രത്തോളം അതിന് ഇന്റൻസിറ്റി, അന്ന് അന്നത്തെ വേർഡ്സ് ഒന്നും നമ്മൾ നോക്കില്ലല്ലോ. അപ്പൊ ഇന്നും ആ പാട്ട് കേൾക്കുമ്പോ ഞാൻ അമ്മയെ ഓർക്കും. അമ്മ മരിച്ചിട്ട് 26 വർഷമായി. ഞാൻ ഇവിടെ തൃശ്ശൂർ താമസിച്ചു. ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ് വർക്ക് ചെയ്തതൊക്കെ, ഞാനും ഹസ്ബൻഡും. അപ്പൊ തൃശ്ശൂർ മോളുടെ കൂടെ താമസിക്കുന്നു. മകൻ തിരുവനന്തപുരത്ത് ISRO സെന്ററാണ്. മോള് ഇവിടെ തൃശ്ശൂർ സീനിയർ സ്കൂളിലെ ടീച്ചറാണ്, ഫ്ലാറ്റിലാണ്. ഈ പാട്ട് എപ്പൊ കേൾക്കുമ്പോൾ ഓർമ്മ, പാട്ട് ഓർമ്മ പറഞ്ഞപ്പോ ഞാൻ ഈ പാട്ട് കേട്ടില്ലെങ്കിലും ഓർക്കും. അമ്മ അത്രയും ഞങ്ങളെ കെയറിങ് ആയിരുന്നു. ഇന്നും അമ്മയെ പറ്റി പറഞ്ഞ സങ്കടം വരും അത്രയും. നമ്മുടെ ഒറ്റയാളുടെ അധ്വാനം, ഞങ്ങൾ 4 പേരും നല്ല ജോലിയൊക്കെ കിട്ടി നന്നായി ജീവിക്കുന്നുണ്ട്.
0: സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മൂത്താള് അയ്യോ മരിച്ചു പോയിട്ടുണ്ട്. അവൻ ഇൻസ്ട്രുമെന്റേഷന്റെ എഞ്ചിനീയർ ആയിരുന്നു മൂത്താള്. അദ്ദേഹം മരിച്ചു. രണ്ടാമത്തെ ആള് ബാങ്കിലായിരുന്നു, അങ്ങോട്ട് മരിച്ചു. പിന്നെ ചേച്ചിയുണ്ട്, അവളുടെ ഹസ്ബൻഡ് റെയിൽവേയിലായിരുന്നു. അവരുണ്ട് ഇപ്പൊ, ഞാനും. അത്രേ ഉള്ളൂ.
0: അമ്മയുടെ പേരെന്തായിരുന്നു?
1: പത്മാവതി അമ്മ. ടീച്ചറായിരുന്നു. ഞങ്ങൾക്കൊരു സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെയാണ് അമ്മാവനും അമ്മായികമാരും എല്ലാവരും ഞങ്ങളുടെ ആൾക്കാർ തന്നെയായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് അവിടെയാണ് പഠിപ്പിച്ചിരുന്നത്.
0: രാജേശ്വരി ടീച്ചർ ഏത് സ്കൂളിൽ നിന്നാണ് റിട്ടയർഡ് ആയത്?
1: ഞാനറിയാം, കൊടുങ്ങല്ലൂരാണ് ഞങ്ങള്.
0: കൊടുങ്ങല്ലൂർ ഏത് സ്കൂളിൽ നിന്നായിരുന്നു റിട്ടയർഡ് ആയത്?
1: എറിയാടുള്ള ഒരു സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്.
0: ഓക്കെ.
1: ഹസ്ബൻഡ് ടീക്കേഴ്സ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
0: ഹൈസ്കൂളിലായിരുന്നു.
1: പരിപാടി സ്ഥിരം കേൾക്കാറുണ്ട്. വളരെ നല്ല പരിപാടി. ആ നാടകവാരൊക്കെ എത്ര സ്ഥലം. പണ്ട് കേൾക്കുന്ന നാടകം ഇപ്പൊ കേൾക്കുന്ന നാടകം തമ്മിൽ ഭയങ്കര വ്യത്യാസം. ശരിക്കും നമുക്ക് കാണാം മനസ്സിൽ ആ സന്ദർഭങ്ങൾ. അതൊക്കെ അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ ഓരോ പരിപാടി ഇതൊരു ഇൻഫോർമേറ്റീവ് ആണ്. അവിടുത്തെ എന്താ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയതായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ അസുഖങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. എല്ലാം കൊണ്ടും ടിവിയെക്കാളും എത്രയോ നല്ലതാണ് ആകാശവാണി എന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ ടിവി ഇറക്കി വെക്കുമ്പോ കാണുന്നുണ്ട്, നീ വെറുതെ എങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോണ പരിപാടികളാണ് ടിവിയിൽ. ഇതാകുമ്പോ കറക്റ്റ് ന്യൂസ് കിട്ടും. ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല പാട്ടുകൾ പഴയത് എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. പണ്ടൊക്കെ ഒരു റേഡിയോ പാട്ടൊക്കെ കേൾക്കാൻ ഞാൻ ചെറുതാകുമ്പളേ, എനിക്ക് 70 വയസ്സായി. അന്ന് ആദ്യം റേഡിയോ കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളവിടെ ഒരു സർവോദയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ സ്പീക്കറിൽ പാട്ട് വെക്കാം, അത് മുറ്റത്ത് നിന്നിട്ട് കേൾക്കും. കഴിഞ്ഞ റേഡിയോ വാങ്ങിച്ചപ്പോ ഇങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ അന്ന് വരുമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ എല്ലാവരും കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളുടെ പേര് പറയുന്ന കാത്തു കാത്തിരുന്ന് ലാസ്റ്റ് തുടങ്ങിയവരെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ പേര് പറഞ്ഞില്ല. ഞാൻ മേഴ്സി കോളേജിലാ പഠിച്ച പാലക്കാട്. അപ്പൊ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് പാട്ട് വെച്ചിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പാട്ട് കേട്ട് സ്റ്റെയർ കേസിൽ കുട്ടികളൊക്കെ ഇങ്ങനെ വരിവരെയാണ്. കാകുള്ള ഒരു എന്റർടൈൻമെന്റ് അതാണ് അമ്മേ. 5 വർഷം
0: അവിടെയായിരുന്നു.
1: എല്ലാം താങ്ക്സ് മാഡം, നല്ല പരിപാടികളാണ് എല്ലാം കൊണ്ടും. ഉച്ചവരെ കേൾക്കാറുണ്ട്. വൈകുന്നേരം പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ടയേർഡാവും, അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ.
0: അപ്പൊ അന്ന് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയപ്പോ ഈ ഒരു പ്രണയഗാനമായതുകൊണ്ടായിരിക്കാം അല്ലേ അമ്മ ചിലപ്പോ വഴക്ക് പറഞ്ഞത്?
1: അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒട്ടും ഫ്രീഡം തരില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. കുട്ടികളെ അങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ അങ്ങനെ വളർത്തിയിരുന്നാണ്. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ അമ്മ എന്റെ അർത്ഥം വിചാരിച്ചിട്ടായിരിക്കാം ഓടി വന്ന് ചീത്ത പറഞ്ഞത്. അതായിരിക്കും. അത്രയാണ്.
0: ടീച്ചറെ ഏത് വിഷയമാണ് പഠിപ്പിച്ചിരുന്നത്?
1: ആദ്യം ഞാൻ ഷൊർണൂർ കോൺവെന്റിലെ സെന്റ് തെരേസിലെ ടീച്ചറായിരുന്നു. പിന്നെ ഞാൻ എറിയാട് ഹൈസ്കൂളിന് പോന്നിട്ട് UP AMI UPS എറിയാട് എന്ന് പറഞ്ഞ സ്കൂളില് HM ആയിട്ട് 12 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് 2011 റിട്ടയർ ചെയ്തു. പക്ഷെ അത്രയും വയസ്സായി. അസുഖങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ സന്തോഷമായിട്ട് കഴിയാച്ചിരിക്കും. അപ്പൊ പിന്നെ മകനെ, മോളുടെ കുട്ടിയുണ്ട്, അവനെ CBSE പഠിപ്പിക്കലൊക്കെ ആയിരുന്നു ജോലി. നല്ല മാർക്കൊക്കെ കിട്ടി. നന്നായി പോകുന്നു.

0: പിന്നെ രണ്ട് മക്കള്, അവരും ചെറിയ ക്ലാസ്സിലാണ്. അപ്പൊ കുറച്ചു കാലം തിരുവനന്തപുരത്ത് പോയി നിൽക്കും, കുറച്ചു കാലം ഇവിടെ നിൽക്കും. അസുഖം ഉണ്ടെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണം മാഡം, സഹായിച്ച്.
1: അങ്ങനെ
0: വലിയ കുഴപ്പമില്ല,
1: അങ്ങനെ സുഖമായി തന്നെ ജീവിക്കാൻ പറ്റട്ടെ ഇനിയും കുറെ കാലം. ഇന്ന് June 5 ഇന്ന് വൈകിട്ട് 5 മണിക്ക് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്റർ, അതായത് KT മുഹമ്മദ് ഹാളിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് തീർച്ചയായും ടീച്ചറും കുടുംബവും എത്തണം. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും പിന്നെ സംഗീത വിരുന്നും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ടീച്ചറെ തീർച്ചയായും വരണം. അപ്പോ പരിപാടിയിൽ പങ്കെടുക്കണം. ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ലോക പരിസ്ഥിതി ദിനമാണ്.
0: അതെ, നമ്മളൊക്കെ ആഘോഷിച്ചിരുന്നല്ലോ സ്കൂളിലാകുമ്പോ.
1: അതെ,
0: ജാന്തിയാകുമ്പോ ചെടി നടലും ചെടി കൊണ്ടുവരലും കൊടുക്കലും ഇതൊക്കെ ഒരുപാട് കാലം ചെയ്തല്ലേ. ഇപ്പൊ മോളും ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു പോക്കും ഒക്കെ ഉണ്ട്, ചെടികളൊക്കെ സംഘടിപ്പിച്ച് കുട്ടികളൊക്കെ വരുന്ന സപ്ലൈ ഇല്ല ചെടികളൊക്കെ.
1: അതെ അതെ, വൃക്ഷത്തൈകളൊക്കെ കൊടുക്കാറുണ്ടല്ലോ.
0: അതെ,
1: കൊച്ചുമക്കളും അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം സ്കൂളിൽ ആഘോഷിക്കുന്നുണ്ടാവും.
0: ആ ഉണ്ടാവും, പക്ഷേ ഇത് സ്റ്റേറ്റിന്റെ സ്കൂളുകളിലാട്ടോ കൂടുതൽ. ഞങ്ങളൊക്കെ എയ്ഡഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലായിരുന്നു, അപ്പൊ അവിടെ നമുക്കിതൊക്കെ നന്നായി ചെയ്യും, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും. ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ, അപ്പൊ ഒന്നിനൊന്ന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി. നിങ്ങളുടെ ആകാശവാണിയുടെ കാര്യം ഞാൻ പറയണില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ ബെസ്റ്റ് പാട്ടുകൾ കേൾക്കണമെങ്കിൽ ആകാശവാണി വേണം. പണ്ടത്തെ നമ്മളെയൊക്കെ കാലത്ത് ഇഷ്ടമുള്ളത്, ഞാൻ 70s ആണല്ലോ, 10th class ഞാൻ കോളേജും അങ്ങനെ ആ സമയത്തേക്ക് നല്ല പാട്ടുകൾ കേൾക്കാനും പിന്നെ നല്ല മെഡിക്കൽ ആയിട്ടുള്ള അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശരിക്കും കിട്ടും. നമ്മുടെ അസുഖമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, അതിന്റെ ഡയഗ്നോസിസ് നമുക്ക് കിട്ടുന്നുണ്ട്. അസുഖങ്ങൾ പോലെയുള്ള കാരണം പിന്നെ എല്ലാം കൊണ്ടും നല്ലതാ. രാവിലെ ഞാൻ 5:55 അത് മുതൽ വെക്കും. നല്ല സുഭാഷിതം ഒക്കെ കേൾക്കുമ്പോ നമുക്ക് നല്ലൊരു ഉണർവ് തന്നെയാണ് അങ്ങനെ തുടങ്ങുമ്പോ.
1: ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ കൂടി ഞങ്ങൾ നേരുകയാണ് കേട്ടോ.
0: വളരെ സന്തോഷം
1: ഞങ്ങൾക്കും ടീച്ചറോട് സംസാരിക്കാൻ പറ്റിയതില്.
0: ഇങ്ങനെ വെറുതെ പാട്ട് ഓർമ്മ എന്ന് പറഞ്ഞപ്പോ എഴുതിട്ടാ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവല്ലോ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക്.
1: അതെ അതെ,
0: ഒരു സ്കൂളിലൊരു വെച്ചമ്മൊക്കെ ആയ പറഞ്ഞ ഞാനൊരു കടപ്പുറം ഏരിയയിലാണ്, അത് കോസ്റ്റൽ ഏരിയാണേ. എറിയാട് എന്ന് പറഞ്ഞ സ്ഥലം കോസ്റ്റൽ ഏരിയയാണ്, ഭയങ്കര ഗാർഡിയൻസ് ഒക്കെ എല്ലാം ഫിഷർമാനും അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അവിടെന്നാണ് 10 വയസ്സ് അവിടെ ഇരുന്നിട്ടാണ് ആകെ 30 വർഷം മറക്കിയത്. 11 അച്ഛമ്മായിട്ടും അച്ഛമ്മാവുമ്പോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലോ പ്രശ്നങ്ങളും. ഇപ്പൊ എന്റെ 24 ഒരു സ്കൂളിലെ അച്ഛമ്മായിരുന്നു. ഒക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഭാഗ്യത്തിനൊക്കെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഇപ്പൊ ഹസ്ബൻഡ് ഇവിടെ ഇങ്ങനെ ഗാന്ധി ദർശൻ വേറെ എന്തൊക്കെ പരിപാടികളായി സ്കൂളുകളിൽ പോക്കൊക്കെ ഉണ്ട്, ബോധവൽക്കരണം എന്തൊക്കെ ആയിട്ട് നടക്കും.
1: അപ്പൊ നമുക്ക് ഇന്ന് പാട്ടോർമകളിലെ ടീച്ചർ ആവശ്യപ്പെട്ട ഗാനം തന്നെ കേൾക്കാം.
0: ആയിക്കോട്ടെ മാഡം,
1: താങ്ക് യു. ഓക്കെ, താങ്ക് യു. എൻ ഗോവിന്ദൻ കുട്ടിയുടെ തിരക്കഥയിൽ എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1970 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ഒതേനന്റെ മകൻ. വടക്കൻ പാട്ടിലെ കഥാപാത്രമായ ഒതേനനായി സത്യനും അമ്പുവായി പ്രേം നസീറും കുഞ്ഞിയായി രാഗിണിയും ഉണ്ണിമാധുവായി ഷീലയും ചന്തൂട്ടിയായി KP ഉമറും കുങ്കിയായി വിജയശ്രീയും അഭ്രപാളിയിലെത്തിയ ചിത്രം. ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ രചിച്ച്, ജി ദേവരാജൻ ഈണം പകർന്ന്, KJ യേശുദാസും ബി വസന്തയും ചേർന്ന് ആലപിച്ച ഗാനം നമുക്കിനി കേൾക്കാം. പ്രേം നസീറും ഷീലയുമാണ് ഈ ഗാനരംഗത്ത് വരുന്നത്. പാട്ടോർമകളിലൂടെ ആസ്വദിക്കാം ഈ ഗാനം.

0: ಕುಳುಕುನ್ನು ಕಾರ್ತಿಕ ರಾತ್ರಿ ಚಂದ್ರನು ದಿಕ್ಕುನ್ನ ದಿಕ್ಕು.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1.
2: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് രാജേശ്വരി ടീച്ചർ, കൊടുങ്ങല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
4: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഭരണിക്കാവ് ശിവകുമാർ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ആദ്യം. ചിത്രം അവൾ ഒരു ദേവാലയം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
5: വെള്ളി രാവിലെ 7:20.
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: ഗോപി സുന്ദർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം സുന്ദരക്കില്ലാടി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ഔസേപ്പച്ചൻ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: യേശുദാസ് പാടിയ ഗാനം ചിത്രം ആ ചിത്രശലഭം പറന്നോട്ടെ. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: ജ്വല്ലേഴ്സ്
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാൾ കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീതവിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. വെള്ളനാട് നാരായണൻ എഴുതി, AT ഉമ്മർ സംഗീതം നൽകി. സരസ്വതീയാമം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: യൂസഫലി കേച്ചേരി എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും.

യൂസഫലി കേച്ചേരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇനി കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ.
2: ഇന്ന് ഡോക്ടർ ജി ഭുവനേശ്വരി പാടുന്നു. സർവശ്രീ കെ സതീഷ് വർമ്മ വയലിൻ, സി അരുൺ മൃദംഗം. ആദ്യം കരുണാനിധിയെ എന്നാരംഭിക്കുന്ന ഭൗളിരാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി, മിശ്രചാപ്പ് താളം.

അവസാനമായി ഉയ്യാല ലോകവയ്യ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി, രാഗം നീലാംബരി, ഖണ്ഡചാപ്പത്താളം.

0: ഇതുവരെ പാടിയത് ഡോക്ടർ ജി ഭുവനേശ്വരി, സർവശ്രീ കെ സതീഷ് വർമ്മ വയലിൻ, സി അരുൺ മൃദംഗം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000664.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ NHM സ്പോൺസർ പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
2: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഈ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് മാത്രം ഇവിടെ സുഖമായി ജീവിക്കുവാൻ സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, പരിസ്ഥിതിയുടെ ആരോഗ്യം തന്നെയല്ലേ മനുഷ്യന്റെയും ആരോഗ്യത്തിന് നിദാനമാകുന്നത്? മാറി മാറി വരുന്ന കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് വലിയൊരു ഭീഷണി തന്നെയാണ്. നാം ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും കുടിവെള്ളവുമെല്ലാം തന്നെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം മലീമസമായാലോ? അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിനാചരണത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
4: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കായി ഭാവിക്കായി പ്രയത്നിക്കാം എന്നതാണ് 2026 ലോക പരിസ്ഥിതി ദിന പ്രമേയം. June 5 ആണ് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകും. കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അതിനെ ചെറുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം എന്താണ്? ഭൂമിയുടെ താപനില ഉയരുകയും മഴ, കാറ്റ്, കാലാവസ്ഥാ രീതികൾ എന്നിവയിൽ ദീർഘകാല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലാവസ്ഥാ മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. ലോകമെമ്പാടുമുള്ള അതിശക്തമായ ചൂടിൻ്റെയും ഉഷ്ണതരംഗങ്ങളുടെയും ദൈർഘ്യവും തീവ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിനും മഴയുടെ അളവ് വ്യത്യാസപ്പെടുന്നതിനും മഴക്കാലവും വേനൽക്കാലവും മുറുതെറ്റി വരുന്നതിനും കാരണമാകുന്നു. ഇത്തരം വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു. ആദ്യമായിട്ട് അമിതമായ ചൂട് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗോള താപനില ഉയരുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നു.

എന്ന സംവിധാനം കൂടുതൽ കൂടുതൽ പ്രവർത്തനരഹിതമാവുകയും ഗുരുതരവും അപ്രതീക്ഷിതവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വിയർപ്പ് അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വികാസം വഴി ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ വഷളാകുന്നു. ആദ്യം തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അത് കഴിയുമ്പോഴേക്കും ചൂടുകൊണ്ടുള്ള ക്ഷീണം, അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, പോക്കാനം, വേഗത്തിലുള്ള നാഡിമിടിപ്പ് എന്നിവയാണ് ഇതിൻ്റെ സവിശേഷതകൾ. വീണ്ടും ചൂടിൽ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഹീറ്റ് ബേൺസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചൂടുകൊണ്ടുള്ള പൊള്ളൽ. വീണ്ടും കൂടിയ ചൂട് ഏൽക്കുകയാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. ഏറ്റവും കഠിനമായ താപസംബന്ധമായ അസുഖമാണിത്. ശരീരത്തിൻ്റെ താപനില നിയന്ത്രണം പൂർണ്ണമായും പരാജയപ്പെടുന്നതിനാൽ ശരീരത്തിൻ്റെ താപനില 105 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ കാരണമാകും. ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയാണിത്. ഇത് അബോധാവസ്ഥ, ആശയക്കുഴപ്പം, അപസ്മാരം, അവയവങ്ങളുടെ പരാജയം എന്നിവയിലേക്ക് നയിച്ചേക്കാം. മരണവും സംഭവിക്കാം. ഇതിനു പുറമെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണമാകലും ഇതുമൂലം ഉണ്ടാകാം. അമിതമായ ചൂട് ഹൃദയത്തെയും വൃക്കകളെയും ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, പ്രമേഹം, ഗുരുതരമായ വൃക്ക തകരാറുകൾ തുടങ്ങി വിട്ടുമാറാത്ത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, ദീർഘകാല രോഗമുള്ളവർ, പുറം ജോലിക്കാർ എന്നിവരാണവർ. ഇനി പൊതുജനങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് ചൂടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയത്ത് പുറത്തു പോകുന്നതും കഠിനമായ ജോലികൾ ചെയ്യുന്നതും ഒഴിവാക്കുക. അതായത് ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ ചൂട് കൂടുതലാണ്, ആ സമയം ഒഴിവാക്കുക. ഈ സമയത്ത് തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കാം. സൂര്യപ്രകാശത്തിന്റെ താപനില 10-15 ഡിഗ്രി വരെ ചിലപ്പോൾ കൂടുതലാകാം. അപ്പോൾ പകൽ സമയത്ത് 2-3 മണിക്കൂർ നേരം വരെ തണലത്ത് നിൽക്കുന്നത് നല്ലതാണ്. ഔദ്യോഗിക ചൂട് മുന്നറിയിപ്പുകൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്, വീട് തണുപ്പുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇരുട്ടിന് ശേഷം പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. ആ സമയത്ത് ജനാലകൾ തുറന്ന് പുറത്തുള്ള വായു അകത്തോട്ട് കടത്തിവിടുക. അങ്ങനെ വീട് തണുപ്പിക്കുക. എന്നാൽ കൊതുകുകൾ കയറാതിരിക്കാൻ മുൻകരുതലുകളെടുക്കുക. പകൽ സമയത്ത് പുറത്തെ താപനില വീടിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ ജനാലകൾ അടച്ച് നേരിട്ട് സൂര്യപ്രകാശം കയറുന്നത് തടയുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. എന്നാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമ്പോൾ മാത്രം വൈദ്യുത ഫാനുകൾ ഉപയോഗിക്കാം. 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലുള്ള താപനിലയിൽ ഫാനുകൾ ശരീരത്തെ ചൂടാക്കും, അതുകൊണ്ട് അത്ര നല്ലതല്ല. എയർ കണ്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ആയി സജ്ജീകരിക്കുക. ഇതിനോടൊപ്പം ഒരു ഇലക്ട്രിക് ഫാൻ കൂടി ഓണാക്കുക. ഇത് മുറി 4 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളതായി തോന്നിപ്പിക്കും. വൈദ്യുതി ബിൽ ലാഭിക്കുകയും ചെയ്യാം. ഇനി അടുത്തത്, ശരീരം തണുത്തിരിക്കാനും ജലാംശമുള്ളതായിരിക്കാനും ശ്രദ്ധിക്കണം. അയഞ്ഞതും നേരിയതുമായ വസ്ത്രങ്ങളും കിടക്കവിരികളും ഉപയോഗിക്കുക. തണുത്ത വെള്ളം കുളിക്കുക. നനഞ്ഞ തുണി ഉപയോഗിച്ച് ചർമ്മം നനയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നിവ സഹായകരമായിരിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവരും 65 വയസ്സിന് മുകളിലുള്ളവരും ഹൃദയം, ശ്വാസകോശം അല്ലെങ്കിൽ വൃക്കരോഗങ്ങളുള്ളവരും പതിവായി വൈദ്യപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഇനി അടുത്തത് വായുമലിനീകരണമാണ് മറ്റൊന്ന്. കാലാവസ്ഥാ മാറ്റം എങ്ങനെയാണ് വായുമലിനീകരണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വായുമലിനീകരണം എന്നാൽ വായുവിൽ മനുഷ്യർക്കും പരിസ്ഥിതിക്കും ദോഷകരമായ വാതകങ്ങൾ, പുക, പൊടി, രാസവസ്തുക്കൾ എന്നിവയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഉയർന്ന താപനില വായുവിലെ ഓസോൺ പോലുള്ള മലിനീകരണ വസ്തുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. വായുമലിനീകരണത്തിന് വേറെയും കാരണങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക, പാചകത്തിന് വിറക്, ചാണകം എന്നിവ കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, മാലിന്യം കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക, കാട്ടുതീ മൂലമുണ്ടാകുന്ന പുക എന്നിവ നമുക്ക് ചുറ്റും നിത്യേന സംഭവിക്കുന്ന കാരണങ്ങളാണ് ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനും കാരണമാകുന്നു. ഇതിനു പുറമെ വൈദ്യുതി ഉൽപ്പാദനം, വ്യവസായങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്ക് എന്നിവയും വായുമലിനീകരണവും ആഗോള താപനിലയും വർദ്ധിപ്പിക്കുന്നു. വായുമലിനീകരണവും കാലാവസ്ഥാ മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെ?

ഒക്കെയാണ്. ആഗോള താപനില, മഴയുടെ രീതി, ആവാസ വ്യവസ്ഥ എന്നിവയെ മാറ്റിമറിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം പകർച്ചവ്യാധികളുടെ വ്യാപനത്തെ വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും മഴയിലെ മാറ്റവും പ്രാണികളുടെ ആവാസ വ്യവസ്ഥകൾ വികസിപ്പിക്കുന്നു. കൊതുകുകൾ, ചെള്ളുകൾ തുടങ്ങിയ പ്രാണികൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതുവഴി മലമ്പനിയുടെ അണുക്കളും ഡെങ്കിപ്പനിയുടെ വൈറസുകളും വർദ്ധിക്കുന്നു. അങ്ങനെ പ്രാണിജന്യ രോഗങ്ങളായ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയപ്പനി കൂടുതൽ പുതിയ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഏതൊക്കെ പകർച്ചവ്യാധികളാണെന്ന് ചോദിച്ചാൽ മലേറിയ, ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക, ഇതിനു പുറമെ ലൈം ഡിസീസ്, വെസ്റ്റ്നൈൽ വൈറസ് എന്നിവയും ഫീവർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ വനനശീകരണം, ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ ആവാസ വ്യവസ്ഥയുടെ ഘടനകളിൽ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ വന്യജീവികളെയും മനുഷ്യരെയും കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയുടെ വിഘടനം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗങ്ങൾ പകരാൻ ഇടയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ കേട്ടിട്ടില്ലാത്ത പുതിയ രോഗങ്ങൾ, പുതിയ പനികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് പുറമെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജീവിതശൈലീ രോഗങ്ങളും വായുമലിനീകരണങ്ങൾ മൂലം കൂടുതലായി കണ്ടുവരുന്നു. വായുവിൽ പറന്നടക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുക, മൺതരികൾ, വിവിധ തരത്തിലുള്ള പൊടികൾ എന്നിവ അലർജി, തുമ്മൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിനു പുറമെ ആസ്മ, COPD, ശ്വാസം മുട്ടൽ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ കണികകൾ ശ്വാസകോശത്തിൽ നിന്ന് രക്തപ്രവാഹത്തിൽ കയറുകയും അത് വിവിധ അവയവങ്ങളിലെത്തി ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, അവയവങ്ങളുടെ പ്രവർത്തന ശേഷിയിലുള്ള കുറവ് എന്നിവയും ഉണ്ടാക്കാൻ കാരണമാകുന്നു. മരണങ്ങളും വർദ്ധിക്കാൻ കാരണമാകും. വായുമലിനീകരണം കുറയ്ക്കാൻ നമുക്കെന്ത് ചെയ്യാം? വായുമലിനീകരണം കുറയ്ക്കുന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വ്യക്തിഗതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാഹന ഉപയോഗം കുറയ്ക്കുക, നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ നന്നായി പരിപാലിക്കേണ്ടതുമുണ്ട്. വാഹനങ്ങളുടെ എമിഷൻ പരിശോധന നടത്തുക. പുക കൂടുതലായി പുറന്തള്ളുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കാതിരിക്കുക. ഊർജം ലാഭിക്കുകയാണ് മറ്റൊരു കാര്യം. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ 5-സ്റ്റാർ രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. സൗരോർജം പോലുള്ള ശുദ്ധ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക. മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലാസ്റ്റിക് ഇലകൾ, മാലിന്യങ്ങൾ എന്നിവ തുറസായ സ്ഥലങ്ങളിൽ കത്തിക്കരുത്. ശരിയായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക. അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് വിറകുകളും ചാണകവുമൊക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. വൃക്ഷങ്ങൾ വായുവിലെ മലിനീകരണ കണങ്ങളും കാർബൺ ഡയോക്സൈഡും ആഗിരണം ചെയ്യുന്നു. വീടുകളിലും സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി കാലാവസ്ഥാ മാറ്റവും ജലജന്യ രോഗങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അതിരൂക്ഷമായ കാലാവസ്ഥ, വെള്ളപ്പൊക്കം, പേമാരി, സമുദ്ര താപനിലയിലെ വർധനവ് എന്നിവ ജലത്തിൻ്റെ ഗുണനിലവാരത്തെയും സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കുന്നു. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നു. കൂടാതെ മലിനജലവും ശുദ്ധജലവും തമ്മിൽ കലരുന്നു. കടൽ നിരപ്പ് ഉയരാൻ കാരണം തീരപ്രദേശങ്ങളിലെ കിണറുകളിലും ഭൂഗർഭ ജലത്തിലും ഉപ്പുവെള്ളം കലരുന്നു. ഇതും ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ ബാധിക്കുന്നു. ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഉയർന്ന താപനില ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ എന്നിവയുടെ വളർച്ച വേഗത്തിലാക്കുന്നു. ഇത് ജലസ്രോതസ്സുകളിലെ രോഗാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. വരൾച്ചയും ജലക്ഷാമവും സുരക്ഷിതമല്ലാത്ത ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ ആൾക്കാരെ നിർബന്ധിതരാക്കുന്നു. ശുചിത്വ പ്രവർത്തനങ്ങൾ കുറയുന്നു. ഇതെല്ലാം തന്നെ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയറിളക്കം, കോളറ, ഷിഗല്ല, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി എന്നിവയാണ്. ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ

0: ആയ വെള്ളം മാത്രം കുടിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുക, പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷം. ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, ശരിയായി പരിപാലിക്കുക. വെള്ളപ്പൊക്കത്തിന് ശേഷം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുരക്ഷിത കുടിവെള്ള വിതരണവും മലിനജല സംസ്കരണവും പഞ്ചായത്തുകളും നഗരസഭകളും ഉറപ്പാക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നത് ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റം പക്ഷി സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു? കാലാവസ്ഥാ മാറ്റം പക്ഷി ഉൽപ്പാദനം, ഭക്ഷണ ലഭ്യത, ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം, പോഷകമൂല്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ പക്ഷി സുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വലിയ വെല്ലുവിളിയാണ്. താപനില വർധനവും വരൾച്ചയും വിളകളുടെ വളർച്ചയും ഉൽപ്പാദനവും കുറയ്ക്കുന്നു. ചില വിളകൾ നശിക്കുകയോ വിളവ് കുറയുകയോ ചെയ്യുന്നു. അസാധാരണ മഴയും വെള്ളപ്പൊക്കവും മൂലം കൃഷിഭൂമികൾ നശിക്കാനും വിളനാശം സംഭവിക്കാനും ഇടയാകുന്നു. കടൽ നിരപ്പ് ഉയരുന്നത് മൂലം തീരപ്രദേശങ്ങളിലെ കൃഷിഭൂമികളിൽ ഉപ്പുരസം വർദ്ധിക്കുകയും കൃഷിയോഗ്യമായ ഭൂമി കുറയുകയും ചെയ്യുന്നു. കീടബാധ കൂടുന്നത് കാരണം വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം സംഭവിക്കുന്നു. മാത്രമല്ല കീടനാശിനികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് കാരണം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയുക മാത്രമല്ല പോഷക ഗുണം കുറയുകയും ചെയ്യുന്നു. ചില ധാന്യങ്ങളിലെ പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രത്യാഖ്യാതങ്ങൾ എന്തൊക്കെയാണ്? പോഷകാഹാരക്കുറവ്, വരൾച്ച, മുരടിപ്പ്, ശരീരം ഭാരം കുറയിൽ വേസ്റ്റിംഗ്, അനീമിയ, രോഗപ്രതിരോധ ശേഷി കുറയിൽ രോഗസാധ്യത വർദ്ധിക്കൽ എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഇനി മാനസികാരോഗ്യം, അതും കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ, കുടിയൊഴിപ്പിക്കൽ എന്നിവ മൂലം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദരോഗം, ഡിപ്രഷൻ എന്നിവയും ഉണ്ടാകുന്നുണ്ട്. അവസാനമായി, കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെയും നാട്ടുകാരുടെയും ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ രണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
4: കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം, ചിത്രം അനാർക്കലി, രാജീവ് നായരുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 14,275 രൂപയ്ക്കും പവന് 280 രൂപ കുറഞ്ഞ് 114,200 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ചൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിച്ചു.

ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ. ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാൾ കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിൻ്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീതവിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ, സമയം 10:30. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹിറ്റ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ, സ്വരസംഗീത.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. രമാദേവി ടീച്ചറിന്റെ നമ്പർ അല്ലേ? നമസ്കാരം. ഇവിടെ ആകാശവാണിയിൽ നിന്നാണ് സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിനാണ് വിളിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ.
1: നമസ്കാരം.
0: എവിടെ താമസം? എവിടെയാണ്?
1: ഞാൻ
0: ചെറുതുരുത്തി. ഓക്കെ, അപ്പൊ സംഗീത അധ്യാപികയാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെങ്കിലും? അതെല്ലേ, പ്രൈവറ്റ് ആയിട്ട് ക്ലാസ്സസ് എടുക്കും അല്ലേ? അപ്പൊ സംഗീതം പഠിച്ചതൊക്കെ എവിടെയാ?
1: ഞാൻ ആർഎൽജി കോളേജിലെ എക്സാം എഴുതുക ചെയ്തത്. കോട്ടയത്ത് ഒരു ശങ്കുണ്ണി സ്മാരക കോളേജ് ഉണ്ടായിരുന്നു,
0: ഇവിടെ
1: ഗാനഭൂഷണം പഠിച്ചിട്ട് ആർഎൽജിയിൽ വന്ന് എക്സാം എഴുതുകയാണ് ചെയ്തത്.
0: എന്നിട്ട് എം എ ആണോ? എം എ ആണോ, ബി എ ആണോ?
1: എം എ അല്ല, അന്ന് ഗാനഭൂഷണം.
0: ഓക്കെ,
1: ഡിപ്ലോമ കോഴ്സ്. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി എടുത്തു, എം എ ചെയ്തു.
0: ഓക്കെ ഓക്കെ. അല്ല, ഈ സംഗീത പഠനം ഇപ്പൊ ഒരു അക്കാദമിക് തലത്തിലേക്ക് വന്നല്ലോ, ബി എ എം എ ആയിട്ട്. അപ്പോ അതിനു മുമ്പ് പ്രൈവറ്റ് ആയിട്ട് ആരും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഈ ഗുരുകുലവാസം പോലെ അല്ലെങ്കിൽ
1: സത്യത്തില് എന്റെ അനീസിയാണ് അന്ന് മെയിൻ ആയിട്ട് പഠിച്ചോണ്ടിരുന്നത്. അമ്മക്ക് ഇങ്ങനെ കേക്കും അനീസി പ്രാക്ടീസ് ചെയ്യണ കൂടെ ഞാനും ഓരോന്ന് പഠിച്ചിട്ട് ഞാൻ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ

0: ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അങ്ങനെ മ്യൂസിക് കോളേജിലാണ്.
1: അനിയത്തിയുടെ പേരെന്താ?
0: നേരിട്ട് പഠിക്കുന്നത്.
1: അനിയത്തിയുടെ പേര് പറയൂ. നമ്മുടെ ആകാശവാണിയുടെ ഓഡീഷന്റെ ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവരാരുടെ പഠിച്ചിരുന്ന ആദ്യം?
0: ചന്ദ്രമന നാരായണൻ നമ്പൂതിരിയുടെ അടുത്താണ്.
1: പെരുമ്പാവൂര് അല്ലേ? പെരുമ്പാവൂര്.
0: അതെ, പെരുമ്പാവൂര്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ഞങ്ങളുടെ വീട് പെരുമ്പാവൂരാണ്. അപ്പൊ അവിടെ ശ്രീലത അവിടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ അദ്ദേഹത്തിന്റെ
1: ഒരു ഗുരുകുല എൻവയോൺമെന്റിൽ പഠിച്ചിരുന്നു അല്ലേ?
0: അതെ അതെ അതെ. അപ്പൊ ലത പാടണ കേട്ടിട്ടാണ് ഞാൻ ഓരോ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യണ കേട്ടിട്ട്. അങ്ങനെ പഠിച്ചിട്ട് ഞാൻ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട് വെറുതെ.
1: ഓക്കെ ഓക്കെ. ആദ്യം അനിയത്തിയാണ് പഠിച്ചു തുടങ്ങിയത്.
0: അത് കഴിഞ്ഞ് പിന്നെ ഗാന പ്രൊഫഷണലിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ എന്താണ് ഇത് എന്നുള്ള ശരിക്കും മനസ്സിലായി തുടങ്ങിയത്.
1: ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താൽക്കാലികമായിട്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ?
0: ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പട്ടാമ്പി MES കോളേജില് ഒരു 10 വർഷത്തോളം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കലാമണ്ഡലത്തില് ഗസ്റ്റ് ആയിട്ട് ഒരു 5 വർഷം
1: കലാമണ്ഡലത്തിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ലേ?
0: അതെ, കേരള കലാമണ്ഡലം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്.
1: ഓക്കെ ഓക്കെ. പിന്നെ ഫാമിലിയെ കുറിച്ചൊക്കെ പറയൂ. വീട്ടിൽ ആരൊക്കെയാണ് സംഗീതം ആയിട്ട് ബന്ധമുള്ളവര്?
0: എന്റെ ഹസ്ബൻഡ് രാജേന്ദ്രൻ വയലിൻ ആർട്ടിസ്റ്റ് ആണ്. ആളും ഓൾ ഇന്ത്യ റേഡിയോയിലെ.
1: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ആ, വയല രാജേന്ദ്രൻ. ഓക്കെ ഓക്കെ. മക്കള്?
0: കലാമണ്ഡലത്തിലെ മറ്റേ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിട്ട്.
1: അദ്ദേഹം റിട്ടയർ ചെയ്തല്ലോ അല്ലേ? ആനന്ദരാജും ആകാശവാണിയുടെ ഓഡിഷന്റെ പാനലിൽ ഉണ്ട് തോന്നുന്നു അല്ലേ?
0: അതെ, ഓഡിഷൻ കിട്ടിയ ആളാണ്.
1: ഓക്കെ ഓക്കെ.
0: മകള് മറ്റേ MA തൃശ്ശൂര് സ്കൂൾ ഓഫ് ഡ്രാമയിന്ന് MA കഴിഞ്ഞു. ആളിത് ഇപ്പൊ കഴിഞ്ഞ വർഷം മറ്റേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു.
1: ഓക്കെ.
0: മാർച്ച് ഏപ്രിലോടുകൂടി അത് കോൺട്രാക്ട് കഴിഞ്ഞു.
1: ഓക്കെ.
0: അടുത്തേക്ക് അങ്ങനെയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ജോലി.
1: ഓക്കെ. അപ്പൊ അങ്ങനെ സംഗീത സാന്ദ്രമായിട്ട് ഒരു കുടുംബജീവിതം തുടരുന്നു അല്ലേ? വളരെ വളരെ സന്തോഷം. ഇനി അല്പം നമുക്ക് സംഗീതത്തെ കുറിച്ച് സംസാരിക്കാം. ഒരു സംഗീതം കേൾക്കണം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചില ചില രാഗങ്ങളോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ടീച്ചർക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു കർണാടക സംഗീതം കേൾക്കണം എന്ന് മനസ്സിൽ തോന്നുന്ന സമയത്ത് ഏത് രാഗം കേൾക്കണം എന്നാണ് പെട്ടെന്ന് തോന്നുക? അല്ലെങ്കിൽ ഏത് രാഗത്തോടാണ് കൂടുതലൊരു പ്രതിപത്തി ഉള്ളത്? നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഓരോ രാഗത്തിനും ഓരോ വികാരം ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മളിൽ സന്തോഷം നിറയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാഗം.
0: എനിക്ക് കൂടുതലായിട്ട് ഇപ്പൊ എന്താ പറയാ, വലിയ വലിയ രാഗങ്ങളെക്കാളും, അതായത് തോടി, കല്യാണി അങ്ങനെയുള്ള
1: ഖനരാഗങ്ങളല്ലാതെ
0: രാഗങ്ങളെക്കാളും എനിക്ക് ചെറിയ രാഗങ്ങളോടാണ് കൂടുതൽ.
1: അങ്ങനെയൊക്കെ
0: ഉള്ള അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്.
1: എനിക്ക് തോന്നുന്നത് അല്ല, ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കർണാടക സംഗീത രാഗങ്ങളെക്കാളും കുറച്ചുകൂടെ ഒരു ഫീൽ ഉള്ളതായിട്ട്
0: തോന്നിയിട്ടുണ്ടോ?
1: വികാരം പ്രതിഫലിപ്പിക്കാൻ കുറച്ചുകൂടെ ഒരു കഴിവുള്ള രാഗങ്ങള് അല്ലേ? ഇപ്പൊ കാപ്പി, വൃന്ദാവന സാരംഗ, ബിഹാഗ് എന്നൊക്കെ പറയുമ്പോഴേ, ഹമീർ കല്യാണി അല്ലേ? അപ്പൊ ഇതിലെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഗം പാടാൻ പറഞ്ഞാൽ ഏത് രാഗമാണ് മൂള?
0: ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഹിന്ദോളൊക്കെ തന്നെയാണ് മൂള.
1: ഹിന്ദോളത്തിൽ ഏതാ?
0: കർണാടക ആണെങ്കിൽ ഏറ്റവും ചെറുത് ഗോവർദ്ധന ഗിരീശം.
1: ഒരു രണ്ടുപേരി പാടാവോ, പല്ലവിയെങ്കിലും പാടാവോ?
0: ഗോവർദ്ധന ഗിരീശം

0: ಕಾಲನ ಗಿರೇಶಂ ಮರಾಮಿ ಆನೀಶಂ ಗೋಪಿಕಾದಿ ಮನೋಹರಂ ಸರ್ವಿದಂ ಸಾಧಿಹರಂ ಗೋವರ್ಧನ ಗಿರೀಶಂ ಮರಾಮಿ.
1: ഓക്കെ, വളരെ നല്ല നല്ല ജ്ഞാനഭാവത്തോടുകൂടെ പാടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യാപിക എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ എന്തുകൊണ്ടാണ് ഒരു പെർഫോമറായിട്ട് ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കാഞ്ഞത്?

0: അതിന് കൊറേ കാരണങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് ബേസിക് ആയിട്ട് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ബ്രീത്തിങ് പ്രോബ്ലംസ്.
1: ഓക്കേ ഓക്കേ, ശ്വാസ സംബന്ധമായ അല്ലേ?
0: അതെ അതെ, അതുകൊണ്ട് മാത്രമാണ്,
1: വേറൊന്നുമല്ല.
0: ഫുൾ സപ്പോർട്ടുള്ള ഒരു ഫാമിലിയാണ് എനിക്ക്.
1: അതെ,
0: അപ്പൊ എന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ.
1: പിന്നെ കൂടുതൽ ഏത് തരം ആൾക്കാരുടെ പാട്ടാണ് കേൾക്കാറുള്ളത്? അതായത് പഴയ തലമുറയിലെയാണോ പുതിയ പാട്ടുകാരെയാണോ?
0: ഞാന് പഴയത് ഇഷ്ടമല്ലാന്നിട്ടല്ല, എങ്കിലും പുതിയതിനാണ്, പുതിയതാണ് കൂടുതൽ കേൾക്കാറുള്ളത്.
1: അതെ അല്ലേ. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടുകാരാണ്.
0: അതെന്താ
1: വെച്ചാൽ പഴയ തലമുറയിലെ ഒരു ഒരു ചിട്ടയായിട്ട്, ചിട്ടനിബദ്ധമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലാൽഗുഡി ജയരാമൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കർണാടക സംഗീത രംഗത്തെ ഒരു അധികായൻ അല്ലേ. അപ്പൊ അവരുടെയൊക്കെ ഒരു കൃതികളിലെ ഒരു ഒരു റെൻഡറിങ് സ്റ്റൈലും അല്ലെങ്കിൽ വായനയുടെ സ്റ്റൈൽ, ഒരു രാഗം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റൈല് ഒക്കെ നമ്മൾ ഇന്നത്തെ തലമുറ വളരെയധികം.
0: ലാൽഗുഡി സാറിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും എന്താ പറയാ, തില്ലാനകള് ഫുള്ളും ഇവിടെ നമ്മുടെ ആള് ഫോളോ ചെയ്യുന്ന സമ്പ്രദായമാണ്. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല ഞാൻ വോക്കലിസ്റ്റ് കണ്ട് ഇപ്പൊ എന്താ പറയാ, ഇപ്പോഴത്തെ അതായത് രഞ്ജി ഗായത്രി അങ്ങനെയുള്ള ആ ഒരു എന്താണ് പഴയ ഇതിനെ കേൾക്കണേക്കാളും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട് കേൾക്കണത് ഇതാണ്.
1: ഈ കർണാടക സംഗീത രംഗത്തെ വനിതാ ത്രയങ്ങളെ കുറിച്ച് അറിയാലോ? പഴയ കാലത്തെ, അതായത് MS ഉപലക്ഷ്മി, DK പെട്ടമ്മാൾ, ML വസന്തകുമാരി. ഇതിൽ ആരുടെ ശൈലിയോടാണ് ഏറ്റവും പ്രതിപത്തി?
0: എം എസിന്റെ തന്നെ.
1: എന്താ MSന്റെ പാട്ടില് അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാൻ എന്താ കാരണം?
0: പോപ്പുലർ ആയിട്ട് കേൾക്കണത് കൊണ്ടായിരിക്കാം. ഇപ്പൊ അവരുടെ ചെറുമക്കളും ഇപ്പൊ അതേ രംഗത്ത് നന്നായിട്ട് അതേ അവരുടെ അതേ ഇതുപോലെ തന്നെ പാടുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ ശരിക്കും നമുക്ക് പഴയത് കേൾക്കണം. അതേ അതായത് എനിക്ക് ആ നമ്മള് കാസറ്റുകളും അതൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു സ്റ്റൈൽ തന്നെ ഇപ്പോഴും വീണ്ടും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്.
1: എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ ശബ്ദത്തിൽ തന്നെ ഓൾറെഡി ഉള്ള ഒരു ഒരു ഭക്തിയുടെ അംശം, ഭക്തി അല്ലേ. ഈ കർണാടക സംഗീതത്തിന്റെ സാങ്കേതികതയെക്കാളും അതിനേക്കാളും ഉപരിയായിട്ട് അവരുടെ ശബ്ദത്തിലുള്ള ഒരു ഭക്തിയുടെ ഫീല്.
0: നമ്മൾ വിചാരിക്കുമോ ഞാൻ എന്തുമാത്രം മറ്റേത് ഇഷ്ടപ്പെടണോ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ഫീൽ
1: ചെയ്യുന്നത്. ഭക്തിയാണ് അവരുടെ സംഗീതത്തിന്റെ ആത്മാവ് MS ഉപലക്ഷ്മിയുടെ അല്ലേ. ഇപ്പൊ MLV ആയിട്ട് കമ്പയർ ചെയ്യാൽ MLV വിദ്വത്വമാണ് കൂടുതൽ അവരുടെ വോയിസും. മറിച്ച് MS ഉപലക്ഷ്മിയുടെ ശബ്ദത്തിൽ തന്നെ ഒരു ഒരു ഭക്തിയുടെ ഒരു ഒരു പാരമ്യത അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി മെയിൽ സിംഗേഴ്സിനെ കുറിച്ച്
0: പറയുമ്പോഴോ,
1: ഈ കർണാടക സംഗീത രംഗത്തെ ആൺപാട്ടുകാര് ആരുടെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ആരുടെയൊക്കെയാണ് ഇഷ്ടം? അല്ല നിലവിലേന്ന് കണക്കാക്കണ്ട, പഴയ ആൾക്കാരെ എടുത്തോളൂ, ഒരു രണ്ടോ മൂന്നോ ജനറേഷൻ എടുത്തോളൂ. താല്പര്യമുള്ള പാട്ടുകാര് അല്ലെങ്കിൽ കേൾക്കാൻ നമ്മളെപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചില ഗായകര്, അത് വിദ്വത്വപരമായിട്ടാവാം. പുതിയ ജനറേഷൻ നമ്മുടെ കേരളത്തിലെ പഴയ തലമുറയിലോ? ഇതിന് തൊട്ടു മുമ്പുള്ള തലമുറ എടുത്താലും മതി. മധുരൈ TN ശേഷഗോപാൽ സാറ്, TV ശങ്കരനാരായണൻ സാറ് അല്ലേ, ആ ഒരു തലമുറ. അതിനു മുമ്പുള്ള തലമുറയിലെ പാട്ട് കേൾക്കാറുണ്ടോ? കേട്ടിട്ടുണ്ടോ?
0: കുറവാണ്.
1: അതായത് പഴയ ഏറ്റവും ഒരു ആദ്യ തലമുറയില് ഇപ്പോ MD രാമനാഥൻ, GNB, S കല്യാൺരാമൻ. കാരണം നമ്മള് എപ്പോഴും ഈ സംഗീത രംഗത്ത് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളെപ്പോഴും നമുക്ക് മുൻപേ നടന്നവരെ എന്ത് ചെയ്തു വെച്ചു എന്ന് നോക്കുന്നതും നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് ഏറ്റവും അഭികാമ്യം എന്ന് എനിക്ക് തോന്നുന്നു. കർണാടക സംഗീത രംഗത്ത് നമുക്ക് മുൻപേ പോയവരെ ഏത് നമുക്ക് നല്ലൊരു വഴി വെട്ടിത്തെളിച്ചിട്ടുണ്ട്, അപ്പൊ അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ അവര് നമുക്ക് ശരിയായ ചിട്ടയായ വ്യക്തമായ ഒരു പദ്ധതിയും ഒരു വഴിയും കാണിച്ചു തന്നിട്ട്, അപ്പൊ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് S കല്യാൺരാമൻ, GNB, ശമ്മൻകുടി. ഇപ്പം GNB എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കർണാടക സംഗീത രംഗത്തെ ഒരു നാഴികക്കല്ലാണ്, നമ്മൾ പറയില്ല ഒരു മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്ന് പറയും. അപ്പം കർണാടക സംഗീതം GNB മുമ്പ്, GNB ശേഷം, അങ്ങനെ നമുക്ക് വേർതിരിക്കാം. പുതിയ തലമുറയിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അതെ, സജീവമായിട്ട് രംഗത്തുള്ള ആൾക്കാര് കാരണം നമുക്ക് പണ്ടത്തെക്കാളും സ്ത്രീകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്, ഷൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ, മറ്റു പല രംഗങ്ങളും പോലെ തന്നെ. ഈ കർണാടക

0: സംഗീത രംഗത്തും. അപ്പൊ ഇന്നുള്ള കർണാടക സംഗീത രംഗത്ത് ഉള്ള സ്ത്രീ സാന്നിധ്യങ്ങളിൽ
1: കേരളത്തില് പാടുന്നതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നു
0: നന്ദിനി തന്നെയായിരിക്കും. ഏതായാലും നമുക്ക് രമാദേവി ടീച്ചറുടെ ഒരു പാട്ട് കൂടെ കേൾക്കണമെന്നുണ്ട് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. സെമി ക്ലാസിക്കലോ ലൈറ്റ് ക്ലാസിക്കലോ അല്ലെങ്കിൽ നമ്മുടെ കച്ചേരിയുടെ

0: ഓക്കെ, അപ്പോൾ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ കലാകുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്, നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെ സ്വരസംഗീതിക പോലുള്ള പ്രോഗ്രാമുകൾ കേൾക്കുക. ഇനിയും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡിനോടും മക്കളോടും എല്ലാവരോടും പ്രത്യേകം സ്നേഹാന്വേഷണം അറിയിക്കുക. വളരെ വളരെ നന്ദി.
1: ഓക്കെ.

0: ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൗരവൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ആദ്യം. ഗാനരചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്, ഗായകർ യേശുദാസ്, ചിത്ര

കൗരവർ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മഴവിൽ കാവടി, ഈ ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ, ചിത്ര, സുജാത എന്നിവർ ആലപിച്ച ഗാനങ്ങൾ. ഗാനരചന കൈതപ്രം, സംഗീതം പകർന്നത് ജോൺസൺ.

ഇന്ത്യയെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീതവിരുന്നും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി കേൾക്കാം ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് വിദ്യാസാഗർ. ഗായകർ പി ജയചന്ദ്രൻ, യേശുദാസ്, ജീമോൻ KJ, സുജാത, ബൽറാം അയ്യർ എന്നിവരും സംഘവും.

ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടത് ഗ്രാമഫോൺ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി, പീയൂഷ് സോണി എന്നിവർ വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, പി ജയചന്ദ്രൻ, യേശുദാസ്, ജിമോൻ കെ ടി, സുജാത, ബൽറാം അയ്യർ എന്നിവരും പീയൂഷ് സോണി എന്നിവരും സംഘവും ആലപിച്ച ഗാനങ്ങളാണ്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: www.awards.gov.in. മറ്റൊരറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യ മാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണവർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീതവിരുന്നും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കൈമുട്ട മാപ്പിളപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ

0: സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
2: ആകാശവാണി തൃശൂർ, സമയം 12 കഴിഞ്ഞ് 29:56. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2 തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ഇനി ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
3: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി TC സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി CP ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. 100 പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
3: CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന്

0: ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഎംആർഎൽ എക്സാലോജി കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. GDP വളർച്ച 6.9% നിന്ന് 6.6% കുറയ്ക്കാനും തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘാർ മുഫ്ത് ബിജുലി പദ്ധതി നടപ്പിലാക്കിയതിൽ എറണാകുളം ജില്ലയ്ക്ക് മികച്ച നേട്ടം. പദ്ധതിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച ജില്ലകളുടെ പട്ടികയിൽ രാജ്യത്ത് 8th സ്ഥാനത്താണ് എറണാകുളം. ജില്ലയിൽ 42,843 വീടുകളിലാണ് റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ്ജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം 4th സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 5-ൽ 1 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് Rail1 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. June 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 ഉയർന്ന് 74,582 നിഫ്റ്റി 58 നേട്ടത്തിൽ 23,474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 പവന് 114,200 ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതിരഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMRL

0: ലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ഹാനികരം എന്ന് കരുതി പ്രതികരിക്കുന്നു. ഈ അവസ്ഥയാണ് ഫുഡ് അലർജി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അവയെ നേരിട്ട് ദഹിപ്പിക്കും. എന്നാൽ ഫുഡ് അലർജി ഉള്ള ആൾക്കാരിൽ ചില ഭക്ഷണങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അതിനെ അപകടം എന്ന് കരുതുന്നു. ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതാണ് ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണം. സാധാരണയായി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാൽ, മുട്ട, നട്ട്സ്, ചില കടൽ ഭക്ഷണങ്ങൾ, ഗോതമ്പ്, സോയ, ബീഫ് എന്നിവയ്ക്കാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്നത്. ലക്ഷണങ്ങൾ: ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ചർമ്മത്തിലുണ്ടാകുന്ന തടിപ്പ്, മുഖത്തിലോ ചുണ്ടിലോ വീക്കം, വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയാണ്. ചിലപ്പോൾ അനാഫിലാക്സിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും മാറാം. ഇത് ജീവന് തന്നെ ഭീഷണിയുണ്ടാവാം. അലർജി വന്നാൽ ശരീരത്തിലെ പല സിസ്റ്റങ്ങളെയും ബാധിക്കാം. ഓരോരുത്തരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലർക്ക് ചെറിയ അസ്വസ്ഥത മാത്രമാവും കാണിക്കുക. എന്നാൽ ചിലർക്ക് ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ആർക്കാണ് കൂടുതലായി കണ്ടുവരുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരിലും കുട്ടികൾക്കുമാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഫാമിലി ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും കണ്ടുവരാറുണ്ട്. ആസ്മ ഉള്ളവർക്കും വരാൻ ചാൻസസ് കൂടുതലാണ്. എവിടെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. സ്കിന്നിനെയും ശ്വാസകോശത്തെയും ദഹനത്തെയും ഒക്കെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ലക്ഷണങ്ങൾ വരുന്നതിനുള്ള സമയം: ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കാം, ചിലപ്പോൾ വൈകിയും കാണിക്കാം. കുട്ടികളിൽ വൈകിയാണ് കൂടുതലും കാണിക്കാറുള്ളത്. കുട്ടികളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിരുന്നുവല്ലോ. എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പുതിയ ഭക്ഷണം കുറച്ചു കുറച്ചായി ഓരോ ദിവസവും നൽകുക, ശുചിത്വം പാലിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതും നല്ലതാണ്. എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? അഥവാ ഒരു ഭക്ഷണത്തിലെ അലർജി ഉണ്ടാക്കുന്ന വസ്തു മറ്റൊരു സുരക്ഷിതമായ ഭക്ഷണത്തിലേക്ക് കലരാതെ നോക്കുക. അതായത് കത്തിയും സ്പൂണും കഴുകി ഉപയോഗിക്കുക. വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള കട്ടിംഗ് ബോർഡും കത്തിയും സെപ്പറേറ്റായി കരുതുക. മാംസ്യം കട്ട് ചെയ്യുന്നതിന് ബോർഡും കത്തിയും സെപ്പറേറ്റായി യൂസ് ചെയ്യുക. വെജിറ്റബിൾ പാകം ചെയ്യാനും മത്സ്യം മാംസം പാകം ചെയ്യാനും വ്യത്യസ്തമായ പാത്രങ്ങൾ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യം നമ്മൾ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീനിങ് സമയത്ത് ഒരു ദിവസം ഒരു ഫുഡ് എന്ന രീതിയിൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫുഡ് അലർജിയോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ പുതിയ ആഹാര പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാവും ഉത്തമം. അതിന്റെ കാരണവും ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് പ്രോൺസ് പോലുള്ള കടൽ മത്സ്യങ്ങളിൽ നിന്നും വളരെ പെട്ടെന്ന് അലർജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കഴിച്ച് ശീലിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രഗ്നൻസി ടൈമിൽ പരീക്ഷിക്കുന്നത് അത്രയും നല്ലതല്ല. അതുപോലെ മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട്. മില്ലറ്റിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചിലർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്താത്തത് പുതുതായി തുടങ്ങാതിരിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ ഡോക്ടറിന്റെയോ ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമാണെങ്കിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോഴും പിന്നിലെ ലേബൽ വായിച്ചുകൊണ്ട് മാത്രം വാങ്ങുക. ഉദാഹരണത്തിന് കപ്പലിന്റെ അലർജി ചിലവരിൽ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല.

0: ഇപ്പോൾ ലേബൽ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് ചികിത്സ എന്ന് നോക്കാം. ഏറ്റവും നല്ലത് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക തന്നെയാണ്. അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൻറ്റിഹിസ്റ്റമിൻ മരുന്നുകൾ എടുക്കേണ്ടതുമുണ്ട്. സിവിയർ ആയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കേണ്ടതുമാണ്. അതുപോലെ ചിലർക്കെങ്കിലും സംശയം വരുന്ന ഒന്നാണ് അലർജിയും ഇൻടോളറൻസും തമ്മിലുള്ള വ്യത്യാസം. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്നാൽ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമുള്ള ലാക്ടോസ്, അതായത് സ്വാഭാവിക പഞ്ചസാര, ശരിയായി ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത ഒരു അവസ്ഥയാണ്. ലാക്ടേസ് എന്ന എൻസൈം ശരീരത്തിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദഹനം നടക്കുകയുള്ളൂ. ഈ എൻസൈം കുറവാണെങ്കിൽ പാലിലുള്ള ലാക്ടോസ് ദഹിക്കാതെ തന്നെ കിടക്കുന്നു. ഇതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന അവസ്ഥ. അലർജി എന്നാൽ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണവും ഇൻടോളറൻസ് എന്നാൽ ദഹനം പൂർണ്ണമാകാത്ത അവസ്ഥയുമാണ്. കൂടുതലായി അലർജിക് റിയാക്ഷൻ കണ്ടുവരുന്നത് അനിമൽ പ്രോട്ടീനിലാണ്, അതായത് ബീഫ്, മുട്ട പോലുള്ള അനിമൽ പ്രോട്ടീൻസ്. മുട്ടയിൽ സാധാരണ മഞ്ഞക്കരുവിനേക്കാളും വെള്ളയാണ് അലർജി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കൊടുത്തു തുടങ്ങുന്നത്. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ മുട്ടയുടെ വെള്ള കുഞ്ഞിന് ദഹനം നടക്കുകയുള്ളൂ. അതുപോലെ കോമണായി കണ്ടുവരുന്നതാണ് ബീഫ് അലർജി. ചിലർ അലർജി പേടിച്ച് ആൻറ്റി അലർജിക് മെഡിസിൻ കഴിച്ചുകൊണ്ട് ബീഫ് കഴിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കൂടുതൽ സിവിയർ റിയാക്ഷനിലേക്ക് നയിക്കാം, മരണത്തിൽ വരെ കാരണം ആയേക്കാം. അതുപോലെ ഇപ്പോൾ കുട്ടികൾ പുറം രാജ്യത്ത് പഠനത്തിനും ജോലിക്കുമായി പോകുന്നുണ്ട്. അവിടുത്തെ ഫുഡ് എടുക്കുന്ന സമയത്ത് ബീഫ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് വാങ്ങുമ്പോൾ അലർജി ഉണ്ടെന്ന് തുറന്നു പറയേണ്ടതുമാണ്. അതുപോലെ മദ്യത്തിന്റെ ഉപയോഗം അലർജി സ്ഥിതി കൂടുതൽ മോശമാക്കാൻ കാരണമാകുന്നു. ഇനി എങ്ങനെ അലർജി ഒഴിവാക്കാൻ സാധിക്കും എന്ന് നോക്കാം. അലർജി ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ കഴിക്കുന്നതിന് മുന്നേ ലേബൽ പരിശോധിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആരോഗ്യകരമായ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവ ശീലിക്കുക. അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ചികിത്സ തേടുക. അലർജി ഒരു സാധാരണ പ്രശ്നമായാലും ശരിയായ അറിവും മുൻകരുതലുകളും എടുത്താൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. എല്ലാവരും ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ച് അലർജി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.
1: ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ കീർത്തി എൽദാസ്.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിലും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സൂറത്തിൽ നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 4-വരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമിനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമിനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത് ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ 2 തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6% നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
2: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
3: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധ

0: സ്വന്തമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
1: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000-ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23-ന് നടക്കുന്ന 2-ാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ദാമനിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% ആയി തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ.

ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിയ ചലച്ചിത്രഗാന പരിപാടിയായ പ്രിയഗീതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയഗീതത്തിലെ ആദ്യത്തെ കത്ത് തമ്പലക്കാട് നിന്നും വി പി ഗോപാലകൃഷ്ണൻ അയച്ചതാണ്. ഇദ്ദേഹം തൃശൂർ നിലയത്തിൻ്റെ സ്ഥിരം ശ്രോതാവാണ് എന്നെഴുതിയിരിക്കുന്നു. ഇദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും ശ്യാമും ആലപിച്ചതാണ്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം പകർന്നത് ശ്യാം. ഗാനത്തിലേക്ക്.

വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം. പോസ്റ്റ്മാനെ കാണാനില്ല. ഈ ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ച് കാത്തിരിക്കുന്നു വടക്കഞ്ചേരിയിൽ നിന്നും ആർ കൃഷ്ണൻ.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയ് ഈണം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് ചെമ്പുക്കാവ് എം ജി നഗറിൽ നിന്നും എ എം ജോണി. തൃശൂർ പുത്തൻപള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. ചിത്രം അനുപല്ലവി.

അടുത്തതായി കേൾക്കാം രാജി പേനകത്തിൻ്റെ ഇഷ്ടഗാനം. ചിത്രം ഹെലോ ഡാർലിംഗ്. ഗാനരചന വയലാർ. സംഗീത സംവിധാനം എം കെ അർജുനൻ. യേശുദാസിൻ്റെ ആലാപനം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അഭയദേവിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ആലാപനം പി സുശീല. ചിത്രം സീത. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നത് വലപ്പാട് നിന്നും വാണീശ്വരൻ, പ്രിയ ടീച്ചർ, ദേവൂട്ടൻ, ഗോപൻ, ഷാർമിളി, ഗൗതം കൃഷ്ണ എന്നിവർ. കുമാരൻ കുറ്റിപ്പുറത്തിനായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഗാനം കേട്ടാലോ?

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യ മാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 തൃശൂർ കെ ടി മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിലേതാണ്. യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം. ഗാനം കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സുവർണ കണ്ണൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ. യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിനായി കത്തയച്ചത് തൃശൂർ പുതുക്കാട് നിന്നും അരുൺ കലാനാഥൻ. ചിത്രം ആഭിജാത്യം. ഗാനം കേൾക്കാം.

ചോദ്യത്തിൽ അടുത്തതായി കേൾക്കാം. എറണാകുളം പട്ടിമറ്റത്ത് നിന്നും കത്തയച്ച എം പി പൗലോസിൻ്റെ ഇഷ്ടഗാനം. മണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം ആലപിച്ചത് യേശുദാസ്. ഗാനരചന പവിത്രൻ. സംഗീതം പകർന്നത് എ ടി ഉമ്മർ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: www.awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയഗീതം തുടരുന്നു. എബ്രഹാമിന്റെ സന്തതികൾ. ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതി. ഗോപീസ്

അടുത്ത കത്ത്. പ്രിയപ്പെട്ട ആകാശവാണി, എൻ്റെ മകൾ അവന്തികയ്ക്ക് വേണ്ടി ഒപ്പം എന്ന സിനിമയിലെ മിനുങ്ങും മിന്നാമിനുങ്ങേ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വാണിയംകുളം കൂനത്തറയിൽ നിന്നും ധന്യ. ഈ ഗാനം അയൽക്കാരിയും റേഡിയോയുടെ നല്ലൊരു ശ്രോതാവുമായ വിനീതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഒപ്പം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വി കെ ഹരിനാരായണൻ. സംഗീതം പകർന്നത് ഫോർ മ്യൂസിക്സ്. ആലാപനം ശ്രേയ ജയദേവ്.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: യവനിക ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ്, സെൽമ ജോർജ് എന്നിവരും സംഘവും ആലപിച്ച ഗാനം. ഒ എൻ വി കുറിപ്പിന്റെ

കല്ലേറ്റുംകരയിൽ നിന്ന് കത്തയച്ച ഇ ബി ബബു അബൂബക്കറിന്റെ ഇഷ്ടഗാനം. ചിത്രം ഇന്നലെ ഇന്ന് യേശുദാസിന്റെ ആലാപനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജി ദേവരാജൻ.

പ്രിയഗീതത്തിൽ അവസാനമായി കേൾക്കാം. തൃശൂർ അഞ്ചേരിയിൽ നിന്നും കത്തയച്ച ഗീതികയുടെ ഇഷ്ടഗാനം. ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഗാനരചന അബിച്ചു തിരുമല. സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ. ആലാപനം മലേഷ്യ വാസുദേവൻ, ചിത്ര ശൈലജ, SP എന്നിവർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്നും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806 6311.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 38-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ലിസവറ്റയും ലാസറും ആങ്ങളെയും പെങ്ങളുമാണെന്നേ തോന്നൂ പേരു കേട്ടാൽ. ലിസവറ്റ അബദ്ധത്തിൽ കൊല്ലപ്പെട്ട പാഴ്വസ്തുക്കൾ പെറുക്കിവിറ്റ് ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീ. ലാസറാകട്ടെ മരിച്ചടക്കി നാലാം നാൾ നാറ്റം വെച്ച നേരത്ത് യേശുവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് ജീവനിലേക്ക് വന്നവൻ. ലാസറിനെപ്പോലെ ലിസവറ്റയും ജീവൻ കിട്ടി തിരിച്ചു വരണമെന്ന് അവളെക്കൊന്ന റസ്കോൾനിക്കോവിൻ്റെ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നുവോ? ലാസറിൻ്റെ സംഭവം നാടകത്തിൽ ഒന്നിലേറെ തവണ പരാമർശിക്കപ്പെടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. റഷ്യൻ വിപ്ലവപൂർവ്വകാലത്ത് ഒരു കൊള്ളപ്പലിശക്കാരിയെ വർഗശ്രേണി നോക്കി വകവരുത്തിയ നിക്കോവിൻ്റെ കഥയാണ് കുറ്റവും ശിക്ഷയും. വൻമരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടുമ്പോൾ ചെറിയ പൂച്ചെടികളും അതിനടിയിൽപ്പെട്ട് അരഞ്ഞു പോകാറുണ്ട്. കൊള്ളപ്പലിശക്കാരി വെട്ടിവീഴ്ത്തപ്പെട്ടപ്പോൾ അതിനടിയിൽ അരഞ്ഞ പൂച്ചെടിയായിരുന്നു അവൾ ലിസവറ്റ. ജീവിതക്ലേശങ്ങളിൽ ചതഞ്ഞരഞ്ഞുപോയ മറ്റൊരു നിസാൻ കുസുമം സോണിയ ലിസവറ്റയുടെ സ്നേഹിതയായത് യാദൃശ്ചികമല്ല. നിക്കോവ് സ്നാനം തേടുന്നത് ഈ കടവിലാണ്.
3: നീ കൊടിയ ദുഃഖം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സോണിയ.
4: ഞാൻ പുറത്ത് കാട്ടുന്നില്ല, ഉള്ളിൽ ഒതുക്കുന്നു എല്ലാം.
3: നിന്റെ കണ്ണുകൾ ഒന്ന് തുറന്നു നോക്കിയാൽ മാത്രം മതി, ആരെയും ഒന്നിൽ നിന്നും നീ രക്ഷപ്പെടുത്തുന്നില്ല. പാവനമായ വികാരത്തോടൊപ്പം അതിന് കടകവിരുദ്ധമായ വൃത്തികെട്ട ലജ്ജാകരമായ വികാരത്തെയും എങ്ങനെ വെച്ചു പുലർത്താനാവുന്നു? ഇതിനേക്കാൾ ഭേദം വെള്ളത്തിൽ ചാടി എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ലേ?
4: അപ്പോൾ എല്ലാം നേരെയാകുമോ? എത്ര തവണ ആത്മഹത്യയ്ക്ക് ഉരുമ്പെട്ടെന്നോ? ഇല്ല, എനിക്കതിന് കഴിയില്ല.
3: നോക്ക്, ഇനിയെങ്കിലും ഇതിനൊരു അന്ത്യം വരുത്താനാകുമോ? നീ ഇങ്ങനെ ശരീരം വിട്ട് കഴിയേണ്ടവളല്ല.
4: പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കരായ അനാഥ കുട്ടികൾ, മരണത്തിന്റെ വക്കോളമെത്തിയ ഭ്രാന്തിയെ പോലെ ചുമരിൽ തലയിട്ടടിക്കുന്ന ക്ഷയരോഗിയായ കാതറീന, ഇവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് പോകണമെന്നാണോ?
3: അല്ല, നിന്റെ വിദ്യാഭ്യാസം, സംസ്കാരം, ഇതൊക്കെ ആവശ്യപ്പെട്ട തൊഴിലാണോ നീ ചെയ്യുന്നത്?
4: ഞാൻ ആത്മാവ് പവിത്രമായി സൂക്ഷിക്കുന്നു, ദൈവത്തിൽ അർപ്പിക്കുന്നു.
3: അപ്പോൾ നീ ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ സോണിയ?
4: ദൈവവിശ്വാസമില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു?
3: ശരിയാണ്, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു?
4: ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇതിന് ഉത്തരം അർഹിക്കുന്നില്ല. ദൈവമെല്ലാം നിർവഹിക്കുന്നു, ദൈവഹിതം നടക്കട്ടെ.
3: അതാണ് നിന്റെ മാർഗം, അതിന്റെ വിശദീകരണം നന്നായി. ഇവളൊരു പരിശുദ്ധയായ വിഡ്ഢി. ഇതെന്താണ്? പുതിയ നിയമത്തിന്റെ റഷ്യൻ പരിഭാഷ. തുകൽ കവറിട്ട പഴയൊരു പതിപ്പ്, വളരെയധികം ഉപയോഗിച്ചു.

0: കഴുകിയിരിക്കുന്നുള്ളൂ. അടെ, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി?
1: വായിക്കാൻ ഒരാൾ കടമായി തന്നതാണ്.
0: ആരാണത്?
1: ലിസവറ്റ. ഞാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു.
0: ലിസവറ്റ അതിശയകരമായിരിക്കുന്നു. രണ്ടാമതും ആ പേര് ലിസവറ്റ. ഇരട്ടക്കൊലയിലെ അനുജത്തി.
1: അവരെ അറിയുമോ?
0: അറിയും. ഇതിൽ ലാസറിന്റെ കഥ എവിടെയാണ്? ലാസറിന്റെ ഉയർ

0: എവിടെയാണ്? വേദപുസ്തകത്തിൽ എവിടെയാണെന്ന് എനിക്ക് വേണ്ടി ഒന്ന് കണ്ടുപിടിച്ചു തരാമോ സോണിയ?
1: അത് നിങ്ങൾ നോക്കുന്ന ഭാഗത്തല്ല, നാലാമത്തെ സുവിശേഷത്തിൽ.
0: അത് കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാമോ? മൂന്നാഴ്ചയ്ക്കുള്ളിൽ അവരെന്നെ ഭ്രാന്താലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതിനേക്കാൾ മോശം സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേരും.
1: നിങ്ങളത് ഇതിനു മുൻപ് വായിച്ചിട്ടില്ലേ?
0: വളരെ മുമ്പ്, വളരെ വളരെ മുമ്പ്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ വായിച്ചിട്ടുണ്ട്.
1: അപ്പോൾ നിങ്ങൾ പള്ളിയിൽ വെച്ച് കേട്ടിട്ടില്ലേ?
0: ഏ, എനിക്ക് അവിടെ പോകുന്ന പതിവില്ല. നീ പോകാറുണ്ടോ?
1: ഇല്ല.
0: അപ്പോൾ നീ നാളെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് പോകുന്നില്ലേ?
1: പോകും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോയിരുന്നു.
0: ആർക്കു വേണ്ടി?
1: ലിസവറ്റയ്ക്ക് വേണ്ടി.
0: നീയും ലിസവറ്റയും സുഹൃത്തുക്കളായിരുന്നു?
1: അതെ, അവൾ നല്ലവളായിരുന്നു. അവൾ എന്നെ കാണാൻ വരുമായിരുന്നു. പതിവായിട്ടല്ല, കൃത്യമായി വന്ന് കാണാനൊന്നും സാധിക്കുമായിരുന്നില്ല. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബൈബിൾ വായിക്കാറുണ്ട്, പിന്നെ സംസാരിക്കും. അവൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുമായിരുന്നു.
0: ഞാനും വേഗം തന്നെ അന്ധവിശ്വാസിയായി മാറും. ആ, വേറെ പുസ്തകം വായിക്കൂ.
1: എന്തിന്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ.
0: വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ വായിക്കാൻ പറഞ്ഞത്? ഞാൻ ആവശ്യപ്പെടുന്നു.
1: ബഥാനിയിലെ ലാസറസ് എന്ന പേരുള്ള ഒരാൾ രോഗബാധിതനായി.
0: ഇത് 11-ാം അധ്യായമല്ലേ?
1: അതെ. മാർത്തയുടെയും മറിയയുടെയും അരികിൽ ധാരാളം യഹൂദർ വന്നെത്തി അവരുടെ സഹോദരന്റെ കാര്യത്തിൽ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് യേശുദേവൻ വരുന്നുണ്ടെന്നറിഞ്ഞ് മാർത്ത അവനെ സ്വീകരിക്കാനായി ചെന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും അങ്ങ് ദൈവത്തോട് എന്താവശ്യപ്പെടുന്നുവോ അത് ദൈവം തരുമെന്നെനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത അദ്ദേഹത്തിന് മറുപടി നൽകി, അവസാനത്തെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വാസമർപ്പിച്ചവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ചു ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല.
0: നീ അത് വിശ്വസിക്കുന്നില്ലേ?
1: വിശ്വസിക്കുന്നു കർത്താവേ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ് അങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: തുടർന്ന് വായിക്കൂ.
1: 32-ാം ഖണ്ഡിക. അപ്പോൾ യേശുദേവൻ നിന്നിടത്തേക്ക് മേരി വന്ന് അദ്ദേഹത്തെ കണ്ടു, കാൽക്കൽ വീണുകൊണ്ട് വിലപിച്ചു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അവളുടെ കൂടെ വന്ന മറ്റ് യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശുദേവൻ ചോദിച്ചു, എവിടെയാണ് അവനെ നിങ്ങൾ മറവ് ചെയ്തത്? അവർ അദ്ദേഹത്തോട് പറഞ്ഞു, വരൂ കാണാം. അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു, അന്ധർക്ക് കാഴ്ച നൽകിയ ഈ മനുഷ്യന് അവരെ മരിക്കാതെ നോക്കാമായിരുന്നില്ലേ?
0: സോണിയ, ഞാൻ ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്.
1: പറയൂ, ഞാൻ കേൾക്കാം.
0: ഇന്ന് ഞാൻ എന്റെ കുടുംബം ഉപേക്ഷിച്ചു. എന്റെ അമ്മയെയും അനിയത്തിയെയും അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
1: എന്തുകൊണ്ട്?
0: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുക.

0: നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
1: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
0: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം, മറ്റൊന്നും അറിയില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 38-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ. അറിയിപ്പ്. പ്രിയ ശ്രോതാക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യ മാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം കേരള സംഗീത നാടക അക്കാദമിയുമായി സഹകരിച്ച് ഇന്ന് വൈകുന്നേരം 5 തൃശൂർ കെ ടി മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു. പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറിയിപ്പ് സമാപിച്ചു.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ നിന്ന് പി ലീല പാടിയ കൃതികൾ കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിലുള്ള ശിവകാമേശ്വരി എന്ന് തുടങ്ങുന്നു മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

അവസാനമായി കാനഡ രാഗത്തിലുള്ള എന്നെ നീ എന്നു തുടങ്ങുന്നു താളം ആദി തിശ്രനട ശ്രീകുമാരൻ തമ്പിയുടെ രചന.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് പി ലീല പാടിയ കൃതികൾ. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ എന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 3:00. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. എത്ര ചേതോഹരമാണ് ഈ രാത്രി! പുണ്യനിലാവ് ഒരു തണുത്ത സ്പർശവുമായി ഭൂമിയെ കുളിരണിയിപ്പിക്കുന്ന പൂത്തിരുവാതിരയുടെ ഈ രാവിൽ പാൽമണൽ കോടിയുമൊടുത്ത് പാരിജാതത്തിന്റെ ചോട്ടിൽ കാത്തുനിൽക്കുകയാണവൾ. കാറ്റുവരുമ്പോൾ കാലച്ച കേട്ടാലെന്ന പോലെ മിടിക്കുന്ന പ്രണയഭരിതമായ ഹൃദയവുമായി പൂത്തിരുവാതിര. മലയാളത്തനിമ നിറഞ്ഞു നിൽക്കുന്ന വരികളാൽ തൂലികയിൽ വിസ്മയം തീർത്ത ഗാനരചയിതാവ് ഏറെ പ്രതീക്ഷയുണർത്തി മുന്നേറിയപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ എഴുതിയ എല്ലാ ഗാനങ്ങളിലും തന്റേതായ ഒരടയാളമിട്ട് ശ്രോതാക്കളെ എന്നും വിസ്മയിപ്പിച്ച, വരികൾ കൊണ്ട് ഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ ഗിരീഷ് പുത്തഞ്ചേരിയും മനസ്സിൽ മായാതെ തങ്ങിനിൽക്കുന്ന ഓർമ്മകളെ തഴുകിയുണർത്താൻ കഴിവുള്ള, ഈണം പകരുന്ന ഓരോ ഗാനങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് എന്നും ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുന്ന എം ജയചന്ദ്രനും ഒരുമിച്ചപ്പോൾ നമുക്കു കിട്ടിയ ഒരുപിടി നല്ല ലളിതഗാനങ്ങളിൽ ഇന്നും മറക്കാതെ, ഒളിമങ്ങാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഗാനം. എത്രയെത്രയോ കലോത്സവവേദികളിൽ പാടി പാടി പരിചയിച്ച, ചിത്രയുടെ സ്വരമാധുരിയിൽ അലിഞ്ഞുചേർന്ന ഈ ഗാനത്തോടെയാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ തുടക്കം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ചിത്രയുടെ മധുരമായ ആലാപനം.

ലളിതം മധുരം. തന്റെ പ്രണയിനിയെക്കുറിച്ച് ഓർമ്മക്കുറിപ്പുകൾ എഴുതി മനസ്സിലെ കവിതയും തൂലികയിലെ മഷിയും തീർന്നു. എന്റെ വീണയിൽ തീർത്ത സംഗീതവും ഞാൻ മറന്നുപോയി. മഴമുകിൽ നിരയുടെ മലർവള്ളി കുടിലും കവിയുടെ മനസ്സിലും ഒരുപോലെ കൂരിരുൾ നിറഞ്ഞു. എന്നിട്ടും ഇനിയും തന്റെ ഓമനാൾ വന്നില്ലല്ലോ എന്ന് പരിഭവിക്കുന്ന കാമുകൻ. എത്ര മനോഹരമായ വർണ്ണന! മധുരമൂറുന്ന വരികൾ കൊണ്ട് വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും അനന്തമായ അനുഭൂതികളിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന, വാക്കുകൾ കൊണ്ട് പ്രണയത്തിന്റെ ലഹരി തീർക്കുന്ന ഒരു ഗാനം. ഭാവഗായകന്റെ ആലാപനം ഈ ഗാനത്തിന്റെ മനോഹാരിത തെല്ലൊന്നുമല്ല വർദ്ധിപ്പിച്ചത്. ഒരുപക്ഷെ 1970-90 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് പോയ കാലത്തെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു നൂൽപ്പാലമായിരിക്കും ഈ ഗാനങ്ങൾ. കാലത്തിന്റെ പ്രയാണത്തിൽ ഉള്ളിലെവിടെയോ കുഴിച്ചുമൂടപ്പെട്ടിരിക്കുന്ന ഏറ്റവും സുഖമുള്ള ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങൾക്കു മുന്നിൽ പറന്നെത്തിയെന്നു വരാം. അതിനു കാരണമാവാൻ ആകാശവാണിയിലെ ഈ ലളിതഗാനങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ അതെ, സംശയമില്ല, ആകാശവാണി ഒരു തലമുറയുടെ ഓർമ്മകൾ തന്നെയാണ്. ഒരിക്കലും മറക്കാത്ത, മരിക്കാത്ത ഓർമ്മകൾ. ലളിതഗാനങ്ങൾക്ക് അടിത്തറ പാകിയ മഹാനായ കവികളിൽ ഒരാളായ പി ഭാസ്കരൻ മാഷിന്റെ അവർണ്ണനീയമായ ഒരു ഗാനം. എത്ര തലമുറകൾ കഴിഞ്ഞാലും ഓർമ്മപ്പെടുത്തലുകളുമായി വീണ്ടും വന്നെത്തുന്ന ശ്രുതിമധുരമായ ഒത്തിരി ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയ കവികളിൽ ഒരാൾ. കവിത തുളുമ്പുന്ന ഗാനങ്ങളുടെ വസന്തകാലമൊരുക്കിയ അവാജ്യമായ അനുഭൂതിയുടെ സങ്കല്പ മേഖലകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ഭാസ്കരൻ മാസ്റ്ററുടെ രചനകൾ. എത്രയെത്ര ഭാവപ്രപഞ്ചങ്ങൾ മലയാളിത്തം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നു. ഒരിക്കലും വാടാത്ത നിത്യസൗരഭ്യം പൊഴിക്കുന്ന ഗാനകുസുമങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു. അവർണ്ണനീയമായ വരികൾക്ക് മാസ്മരിക സംഗീതം പകർന്നത് KP ഉദയഭാനു. ഹൃദ്യമായ സംഗീതത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വേർപാടുകൾ വിങ്ങുന്ന വിരഹാർദ്രവും പ്രണയാർദ്രവുമായ ഈണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഈ ഗാനങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. സ്വരസാഗരങ്ങളുടെ ചക്രവാളപ്പരപ്പിൽ വെളിച്ചം വിതറുന്ന, മലയാളികളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ അത്തരത്തിലുള്ള ഒരു ലളിതഗാനമിത. വെള്ളി നക്ഷത്രം പോലെ പെയ്തൊഴിയാത്ത സ്വരരാഗമഴയുടെ ഒരു കാലത്തെ നെഞ്ചേറ്റുമ്പോൾ ഉദയഭാനുവിന്റെ ഈണങ്ങൾ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇന്നും ഒഴുകിപ്പരക്കുന്നു. സ്വരസിദ്ധമായ ശൈലിയുടെ കയ്യൊപ്പിട്ട എത്രയോ ഗാനങ്ങൾ കേട്ടറിഞ്ഞവരാണ് നമ്മൾ. പി ഭാസ്കരൻ മാഷിന്റെ അർത്ഥവത്തായ വരികൾക്ക് KP ഉദയഭാനുവിന്റെ മധുരമൂറും സംഗീതത്തിൽ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സുന്ദരമായ ആലാപനം. ഈ ഗാനം കേട്ട് ആ ഓമലാൾ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരല്ലേ നാം ഓരോരുത്തരും.

0: ലളിതം മധുരം.
1: ഏകാന്തമായ സായന്തനങ്ങളിൽ കടന്നുവരുന്ന ചില ഗാനങ്ങൾക്ക് ഗൃഹാതുരത്വം ഏറെയാണ്. ലാളിത്യം നേരിടുന്ന വെല്ലുവിളി തെല്ലുപോലും ബാധിക്കാതെ ലളിത സംഗീതത്തിന്റെ ചേരുവകൾ പാട്ടരങ്ങിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് 1970s ആകാശവാണിയിലൂടെ പിറവിയെടുത്ത ഒരു പ്രിയങ്കര ഗാനം. നിറങ്ങളോട് പ്രണയമില്ലാത്തവരായി ആരെങ്കിലുമുണ്ടോ? കണ്ണന്റെ മുകിൽവർണമായതുകൊണ്ട് ഇന്ദ്രനീലത്തിനോടുള്ള ഇഷ്ടത്തിൽ തുടങ്ങി ഈ ഭൂമിയിലുള്ള പലതരത്തിലുമുള്ള നിറങ്ങളെ തന്റെ ഭാവന കൊണ്ട് വർണ്ണിക്കുകയാണ് കവി. സന്തോഷം കൊണ്ട് നിറയുന്ന മനസ്സിലെ സ്വപ്നങ്ങൾക്കു പോലും വർണ്ണമുണ്ടെന്ന കവി ഭാവന എത്രയോ മഹനീയം. പകരക്കാരനില്ലാത്ത അപൂർവ പ്രതിഭയാണ് എസ് രമേശൻ നായർ. ഭക്തി, സ്നേഹം തുടങ്ങി എല്ലാ വികാരഭാവങ്ങളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട കവി. ലളിതഗാനങ്ങളുടെ ചക്രവർത്തിയായ, തൊട്ടതെല്ലാം പൊന്നാക്കിയ സംഗീതമാന്ത്രികൻ എന്ന വിശേഷണത്തിന് അർഹനായ എം ജി രാധാകൃഷ്ണൻ ആകാശവാണിക്കു വേണ്ടി ചിട്ടപ്പെടുത്തിയ എണ്ണമറ്റ ലളിതഗാനങ്ങൾ എല്ലാം തന്നെ ശ്രോതാക്കളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചവയായിരുന്നു. എസ് രമേശൻ നായരുടെ അനുഗ്രഹീത രചനയെ മഹത്തരമാക്കിയ പി വി പ്രീതയുടെ ആലാപനം. കേൾക്കുംതോറും ഇമ്പമൂറുന്ന മനസ്സിലെ സ്വപ്നത്തിൻ വർണ്ണങ്ങൾക്ക് വാക്കുകൾക്കതീതമായ അനുഭവം പകർന്ന് ധർമ്മവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ലളിതഗാനം നമുക്കൊന്ന് ഓർമ്മിച്ചാലോ?

0: ലളിതം മധുരം.
1: തൊണ്ണൂറുകളിൽ ആകാശവാണിയിലൂടെ സ്ഥിരമായി കേട്ടിരുന്ന ഒരു ലളിതഗാനം. സ്വപ്നത്തിലൂടെ നാം പറന്നുയരുന്ന അനന്തവിഹായസിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന, വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇന്നും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ശ്രവണസുന്ദരമായ ആകാശവാണിയുടെ ലളിത സംഗീത പാഠത്തിലൂടെ ഈ ഗാനം ഹൃദിസ്ഥമാക്കിയ പലരും നമുക്കിടയിലുണ്ടാവാം. വരികളും സംഗീതവും അതീവ ഹൃദ്യം തന്നെയെന്ന് പറയാതെ വയ്യ. ഒരു മയക്കത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കുന്ന പെൺകുട്ടിയുടെ വികാരങ്ങളെ മനോഹരമാക്കിയ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളും എം ജി രാധാകൃഷ്ണന്റെ സംഗീതവും ചേർന്ന നിത്യഹരിതഗാനം, ആകാശവാണിയിലൂടെ പരിചിതമായ ഇമ്പമാർന്ന ഈ ഗാനം മനോഹരമായ ലളിതസുന്ദരമായ ആലാപനത്തിലൂടെ ബി അരുന്ധതി പകർന്നു നൽകിയത് മറക്കാനാവുമോ നമ്മളിൽ ആർക്കെങ്കിലും? ഗതകാല സ്മൃതികളിൽ കുടിലോലതന്നിൽ മഴ താളം പിടിക്കുന്ന രാവിൽ ഈ ഗാനം കേട്ട് അറിയാതെ മയങ്ങിപ്പോയവരായി ആരെങ്കിലും ഉണ്ടാവില്ലേ നമുക്കിടയിൽ? ഇനിയും ഇതുപോലുള്ള ഗാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെയെങ്കിലും ആശിച്ചു പോകുന്നുവല്ലേ? കവിതയും സംഗീതവും വികാരങ്ങളും ആലാപനവും ഒരുപോലെ ഒത്തുചേർന്ന അർത്ഥപൂർണമായ മനോഹര കലോപഹാരം. ആലാപനത്തിന്റെ മനോഹാരിതയ്ക്കൊപ്പം പൂർവ്വ മധുര സ്മൃതികളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഗാനം. ഇതിലും സുഖമായി എങ്ങനെ മയങ്ങും? ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എത്രയോ പേരുടെ ഇഷ്ടഗാനം. ഈ ലളിതഗാനം കേൾക്കുമ്പോൾ ആകാശവാണിയിലൂടെ എം ജി രാധാകൃഷ്ണൻ പഠിപ്പിച്ചിരുന്ന ലളിത സംഗീത പാഠം ഓർക്കുന്നവരായി ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നമുക്കിടയിൽ? ഇന്നും ഈ ഗാനം കേട്ട് നമ്മളിൽ ആരെങ്കിലും ഒന്ന് മയങ്ങിപ്പോയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്രയ്ക്കും ഹൃദയസ്പർശിയാണ് ഈ ലളിതഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ ഹൃദയാർദ്രമായ ഈണത്തിൽ ബി അരുന്ധതിയുടെ പ്രണയാർദ്രമായ ആലാപനം. ഈ ഗാനത്തിലൂടെ നമുക്കൊന്നുകൂടി പോയാലോ?

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിതഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.
3: ആകാശവാണി തൃശൂർ FM 101.1 MHz, സമയം 3:30. ചലച്ചിത്രഗാനങ്ങൾ. സ്വപ്നക്കൂട്, ഈ ചിത്രത്തിന് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, മോഹൻ സിതാര സംഗീതം പകർന്ന്, യേശുദാസ്, മധു ബാലകൃഷ്ണൻ, ശ്രീനിവാസ്, സുനിൽകുമാർ പി കെ, രാജേഷ് വിജയ്, പ്രദീപ് ബാബു, വിധു പ്രതാപ്, സുജാത മോഹൻ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ ആലപിച്ച ഗാനങ്ങൾ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ത്യൻ, മിൻസാരക്കനവ് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

1.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ABCD അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശി. വരികൾ സന്തോഷ് വർമ്മ, ഗോപി സുന്ദർ ഈണം നൽകി. സുജിത് സുരേഷിനോടൊപ്പം ആലപിച്ച ഗാനം. Takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadimi takadim

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ, ഗായകർ യാസിൻ നിസാർ, ടിപ്പു, ശ്രേയ ഘോഷാൽ എന്നിവർ. ചിത്രം കസിൻസ്.

0: தேவதாசி என்ற சித்திரத்தில் யேசுதாஸும் வாணிஜெயராமன் சங்கமும் பாடிய கானமான கேட்டது. ரஜனா, ஓஎன்வி குறிப்பு, சங்கீதம் சலீல் சௌத்ரி.
1: ரேடியோ ஹெல்த் தேசிய ஆரோக்கிய தௌத்யம் அவதரிப்பிக்கிற ஸ்போன்சர்டு பரிபாடி. திங்கள் முதல் வெள்ளி வரை രാവിലെ 10 மணிக்ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: അടുത്തതായി മല്ലോ സിംഗ് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയവർ ഹരിചരൺ, നവരാജ് ഹാൻസ് എന്നിവർ. ഗാനരചന രാജീവ് ആലുങ്കൽ. സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി. ഇനി ഹിന്ദി പാഠത്തിന്റെ നേരമാണ്.
2: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ്. ശിക്ഷക് ഹെ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായ ഹെ പാർവതി ഓർ ശിവങ്കരി.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപക ജി.
3: ധന്യവാദ്. ആപ് ദോനോ കെ നാം ബതായിയേ?
4: മേം പാർവതി ഹും.
5: മേ ശിവങ്കരി ഹും.
3: ഠീക് ഹേ. ആജ് ഹം ദസ്വീ കക്ഷാ കെ ഗലീലിയോ ശീർഷക് പാഠ് പഠിനേ ജാ രഹേ ഹേ. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ ഗലീലിയോ എന്ന പേരിലുള്ള പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കെ ആപ് ഗലീലിയോ കെ ബാരേ മേ സുനാ ഹേ?
4: സുനാ.
3: ഠീക് ഹേ. ഗലീലിയോ ഗലീലി ഇറ്റലി കെ എക് മഹാൻ ഖഗോൾ ശാസ്ത്രി ഭൗതിക വിജ്ഞാനി ഔർ ഗണിതജ്ഞ തേ ഉൻഹേ ആധുനിക വിജ്ഞാൻ ക ജനക് കഹാ ജാതാ ഹേ. അതായത് ഗലീലിയോ ഇറ്റലിയിലെ ഒരു അസ്ട്രോളജർ, ഖഗോൾ ശാസ്ത്രി, അതുപോലെ ഗണിതജ്ഞ. ഗണിതജ്ഞ ക മത്ലബ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹത്തെ എന്തായി അറിയപ്പെടുന്നു? ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക വിജ്ഞാൻ ക ജനക് കഹാ ജാതാ ഹേ. ഗലീലിയോ കൈസേ കഹാ ജാതാ ഹേ? ശിവങ്കിരി ബതായേ.
5: ഗലീലിയോ ആധുനിക വിജ്ഞാൻ ക ജനക് കഹാ ജാതാ ഹേ.
3: ഉൻഹോനെ ദൂരദർശി ക വികാസ് കിയ ഔർ ബൃഹസ്പതി കെ ചന്ദ്രമാവോ കി ഖോജ് കി. ദൂരദർശി ക മത്ലബ് ഹേ ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് ക വികാസ് കിസ്നെ കിയ ബതായേ പാർവതി?
4: ഗലീലിയോ ഗലീലി.
3: ഗലീലിയോ ഗലീലിയനെ കിയ. അച്ഛാ, അബ് ഹം പാഠ് ശുരു കരേംഗെ. ഗലീലിയോ പാഠ് കെ ലേഖക ക നാമ്യെ ശ്രീ ശുക്രാചാര്യ. ഈ പാഠത്തിന്റെ ലേഖകൻ ആരാണ്?
5: ശ്രീ ശുക്രാചാര്യ.
3: ശ്രീ ശുക്രാചാര്യ. ശ്രീ ശുക്രാചാര്യക്ക അസലി നാം കൃഷ്ണമേനോൻ ഹെ ഉൻക ജന് ബീഹാർ കെ പട്നാമേ ഹുവ. ശ്രീ ശുക്രാചാര്യക്ക അസലി നാം ക്യാ ഹെ പാർവതി?
4: കൃഷ്ണമേനോൻ ഹെ.
3: കൃഷ്ണമേനോൻ ഹെ. അമാര സുക്കരാത് ബച്ചോ കെലെ ഗലീലിയോ ബച്ചോ കെലെ ഡാർവിൻ ആദി ഉൻകി പ്രമുഖ കൃതിയാ ഹെ. ശുക്രാചാര്യക്ക് പ്രമുഖ കൃതിയ കോൻ കോൻ ഹെ ബതായേ ശിവങ്കരി?
5: ഹമാര സുക്രാത് ബച്ചോ കെലിയെ ഗലീലിയോ ബച്ചോ കെലിയെ ഡാർവിൻ ആദി.
3: ഠീക് ഹേ, ബഹുത് അച്ഛാ. ചലിയെ അബ് ഹം പാട്ട് ശുരു കരേംഗെ. പഹലെ ലേഖ മൈ പഠ്താ ഹൂ, സുനിയെ. ആജ് സേ കരീബ് ചാർ സൗ സാൽ പഹലെ കി ബാത് ഹേ പൂർണമാസി കി എക് രാത് തി ബാര സാൽ ക എക് ലഡ്ക ചാന്ദ് കോ ദേഖ്തേ ഹുയേ ഏക് പഹാഡി പർ ചഡ് രഹാ താ ഉസേ ലഗാ കി ചാന്ദ് ബി ഉസ്കേ സാത് സാത് ചഡ് രഹാ ഹേ ഉസേ ബഡാ മസാ ആയാ കുച്ച് ദേർ ബാദ് വ ചാന്ദ് ദേഖ്തേ ഹുയേ ഉതർനേ ലഗാ അബ് ഉസേ ലഗാ ജൈസേ ചാന്ദ് ബി ഉസ്കേ സാത് സാത് ഉതർ രഹാ ഹേ. ഇത്ര തക് പാർവതി പട്ടിയേ.
4: ആജ് സേ കരീബ് ചാർ സോ സാൽ പഹലേ കി ബാത് ഹേ പൂർണമാസി കി ഏക് രാത് തി ബാര സാൽ ക ഏക് ലഡ്ക ചാന്ദ് കോ ദേഖ്തേ ഹുയേ ഏക് പഹാഡി പർ ചഡ് രഹാ താ ഉസേ ലഗാ കി ചാന്ദ് ബി ഉസ്കേ സാത് സാത് ചഡ് രഹാ ഹേ ഉസേ ബഡാ മസാ ആയാ കുച്ച് ദേർ ബാദ് വഹ് ചാന്ദ് ദേഖ്തേ ഹുയേ ഉത്തർനേ ലഗാ അബ് ഉസേ ലഗാ ജൈസേ ചാന്ദ് ബി ഉസ്കേ സാത് സാത് ഉത്തർ രഹാ ഹേ.
3: അഭി ഹംകോ ഇസ്കാ മലയാളം പരിഭാഷ ദേക്കേഗ. അതായത് ഏകദേശം 400 വർഷം മുൻപത്തെ കാര്യമാണ്. അതൊരു പൗർണമി രാത്രിയായിരുന്നു. 12 വയസ്സുകാരനായ ഒരു കുട്ടി ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒരു കുന്നിൻ മുകളിലേക്ക് കയറുകയായിരുന്നു. ചന്ദ്രനും തന്നോടൊപ്പം മുകളിലേക്ക് വരുന്നു എന്ന് അവന് തോന്നി. അവന് വലിയ സന്തോഷമായി. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ചന്ദ്രനും തന്നോടൊപ്പം താഴേക്കിറങ്ങുകയാണെന്ന് അവന് തോന്നി. അഭിയം ഈസ് പാരാക്കെ കുച്ച് കഠിൻ ശബ്ദോ കെ അർത്ഥ ദേക്കേങ്കെ. പൂർണമാസിക്ക് രാത് ക മത്ലബ് ഹേ ഫുൾ മൂൺ നൈറ്റ്, വെളുത്ത വാവ് രാത്രി. പഹാടി, പഹാടി ക മത്ലബ് ക്യാ ഹേ ശിവാംഗി?
5: പഹാടി, മൗണ്ടൻ,
3: പർവ്വത്. ചട്ടിന, ചട്ടിന ക മത്ലബ് ഹേ
5: കയറുക,
3: ടു ക്ലൈംബ്. ചട്ടിനക്ക വിലോമ ശബ്ദ പദാ ഹേ ചട്ടിനേക്ക ഓപ്പോസിറ്റ്. ചട്ടിനേക്ക വിലോമ ശബ്ദ ഹേ
5: ഉതർന,
3: ഉതർന. ടീക്ക് ബഹുത് അച്ഛ. നസർ, നസർ ക മത്ലബ് ക്യാ ഹേ ദൃഷ്ടി. മസാന,
5: ടു എൻജോയ്,
3: എൻജോയ്. നെക്സ്റ്റ് പോയിന്റ് മൈ പടുങ്ക. ഉസ്നെ സോചാക്കി കഹി ഐസാ തോ നെഹി കി ചാന്ദ് അപ്പിനി ജഗഹ് പർ സ്ഥിർ ഹേ അവർ മേരി നസറോ ഹി ധോക്കാ ഖാ രഹി ഹേ ലേക്കിൻ വ ബിനാ സബൂത് കെ കുച്ച് നെഹി സ്വീകാർത്താ താ. അഭി പടിയേ.
5: उसने सोचा कि कहीं ऐसा तो नहीं कि चांद अपनी जगह पर स्थिर है और मेरी नजरों की धोखा खा रही है, लेकिन वो बिना सबूत के कुछ नहीं स्वीकारता था।
3: इसका मलयालम परिभाषा देखिएगा। ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് സ്ഥിരമായിരിക്കുകയാണോ അതോ തന്റെ കണ്ണുകളുടെ ഭ്രമമാണോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ തെളിവില്ലാതെ അവൻ ഒന്നും അംഗീകരിച്ചിരുന്നില്ല. അഭി കുച്ച് കട്ടിൻ ശബ്ദം അർത്ഥ ദേക്കെങ്കെ ധോക്കാക്കാന ക്യാമത്തലമിയെ ധോക്കാക്കാന ഭ്രമിത് ഹോന സബൂത്ത് ബിനാ സബൂത്ത് ബിനാ സബൂത്ത് കാമത്തലമിയെ ബിനാ എവിഡൻസ് തെളിവൊന്നുമില്ലാതെ ബിനാ എവിഡൻസ് സബൂത്ത് എവിഡൻസ് സ്വീകാരണ സ്വീകാരണ ടു ആക്സെപ്റ്റ് അംഗീകരിക്കുക ടീക്കെ സ്ഥിർ കമത്തലപ്പിക്കാങ്ങേ പാർവതി പദായ സ്ഥിർ സ്ഥിർ കമത്തലപ്പിക്ക സ്റ്റേബിൾ സ്ഥിർക്ക വിലോമ ശബ്ദ പദാങ്ങേ അബദായ അസ്ഥിർ
5: അസ്ഥിർ
3: സ്ഥിർക്ക വിലോമ ശബ്ദ അസ്ഥിർ വ്യാകരണ പോയിന്റുമായി പെടുക ഉസ്നെ അപ്നെ ദോസ്തുക്കോ ബുലായ അവർ ഉസേ പഹാടിപ്പ ചട്ടിനേക്കോ കഹ അവർ ഖുദ് ഉദർനേ ലഗ ഉസ്കെ ദോസ്തിനെ കഹ ചാന്ദ് തോ മേരെ സാത് സാത് ചട് രഹാ താ ജബ്കി ലഡ്കേക്കോ ലഗ് രഹാ താ കി ചാന്ദ് ഉസ്കെ സാത് ഉത്തർ രഹാ താ ഉസ്നെ നതീജ നിക്കാലാ കി ചാന്ദ് സ്ഥിർ ഹേ ഉസ്ക ചട്ടിന ഉത്തർന ഹമാരി നസറോ കാ ധോക്കാ ഹേ ഉസ് ലഡ്കേ കാ നാം ഗലീലിയോ താ അവർ ഈ ഘടന ഇറ്റലി മേ ഘടി തി ശിവങ്കിരി പട്ടിയെ
5: ഉസ്നെ അപ്നെ ദോസ്ത് കോ ബുലായാ ഔർ ഉസേ പഹാഡി പർ ചട്നേ കോ കഹാ ഔർ ഖുദ് ഉത്തർനേ ലഗ ഉസ്കെ ദോസ്ത് നേ കഹാ चांद तो मेरे साथ साथ चढ़ रहा था जबकि लड़के को लग रहा था कि चांद उसके साथ उतर रहा था उसने नतीजा निकाला कि चांद स्थिर है उसका चढ़ना उतरना हमारी नजरों का धोखा है उस लड़का का नाम गलीलियो था और ये खड़ना इटली में खड़ी थी
3: कुछ कठिन शब्दों के अर्थ पूछेगा खुद का मतलब क्या है
5: स्वयं
3: स्वयं घटना संभव इंसिडेंट നസറോ കാ ധോക്കാ കമത്തലപ്പിക്കാങ്ങേ നസറോ കാ ധോക്കാ ദേന
5: ഇല്യൂഷൻ
3: ഇല്യൂഷൻ ഇസ്കോ നസറോ കാ ധോക്ക

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30. യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

അൻവർ സാദത്തും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 40-നും മധ്യേ. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിൽ മുൻ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 രാവിലെ 10 അയ്യന്തോൾ കളക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-2321702. പുല്ലൂറ്റ് KKTM സർക്കാർ കോളേജിൽ ബോട്ടണി വിഷയത്തിൽ താൽക്കാലിക അതിഥി അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12 രാവിലെ 10:30 കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0480-2802-213. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലെ നിലവിലെ ഒഴിവുകളിലേക്ക് വെറ്ററിനറി സർജന്മാരെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പരമാവധി

0: 89 ദിവസത്തേക്കായിരിക്കും നിയമനം. MVSC ബിരുദവും KSVC രജിസ്ട്രേഷനുമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ BVSC ബിരുദവും KSVC രജിസ്ട്രേഷനുമുള്ളവരെയോ WVS ട്രെയിനിങ് ലഭിച്ച വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ള ബിരുദധാരികളെയോ പരിഗണിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 12 രാവിലെ 10:30 തൃശൂർ പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 04872361216. തൃശൂർ ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള വിവിധ ബ്ലോക്കുകളിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിലും രാത്രികാല അത്യാഹിത മൃഗചികിത്സാ പദ്ധതിയിലും വെറ്ററിനറി സർജന്മാരെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. നിലവിലുള്ള ഒഴിവുകളിലേക്കും ജൂണിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളിലേക്കുമാണ് നിയമനം നടത്തുന്നത്. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിൽ വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെയും രാത്രികാല കർഷകരുടെ വീട്ടുപടിക്കലുള്ള അത്യാഹിത മൃഗചികിത്സാ പദ്ധതിയിലെ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുമാണ് സേവനം നൽകേണ്ടത്. വെറ്ററിനറി സയൻസിൽ ബിരുദവും കേരള വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം ഈ മാസം 12 രാവിലെ 11 മണിക്ക് തൃശൂർ പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04872361216. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ?
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
12: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് പ്രിയദർശിനി KM. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമഗ്ര ശിക്ഷ അഭിയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം. ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോ സ്ഥാപക ശ്രീചന്ദന CS പങ്കെടുക്കുന്നു. 8:00 സാഹിത്യവേദി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി നാഷണൽ ഹെൽത്ത് മിഷൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ലിഷ S തബസ് സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി ആകാശവാണി ആൻഡ് ദ ജേണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ജി ജയലാൽ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, 10:00 സംഗീത സ്മൃതി, മദ്രാസ് KB ചെല്ലപ്പ പാടിയ കൃതികൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ UR ഗിരിധരൻ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം അയ്യപ്പ ഭക്തിഗാനങ്ങൾ സന്തോഷ് കേശവ് പാടിയത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റേഡിയേഷൻ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ്

0: പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആന്റണി സംസാരിക്കുന്നു. 7/15 റീഗൽ ജോലേ സെക്കൻഡവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി. മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ ഞാൻ കണ്ട ഈശ്വരൻ എന്ന കവിത. ആലാപനം പി രോഹിണി. 7/20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ 7/25 മലയാളത്തിൽ വാർത്തകൾ. 7/35 റീഗൽ ജോലേസ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം 7/40 സമകാലികം. ആകാശവാണി നിറവിൻ്റെ 90 വർഷങ്ങൾ. തയ്യാറാക്കിയത് ശാലിനി പടിയത്ത്. നിർവഹണം YS പൗർണമി. 7/55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി. 8:45 വൈകിട്ട് 4:30, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം CS അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി KS. 10:00 നേർവഴി. 10:15 തമിഴ് ചെന്മാല. 11:00 ലളിതം മധുരം. 11:30 സ്വര രാഗലയം. 11:50 റീഗൽ ജ്വല്ലേഴ്സ്, സിക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, കെ അച്യുതൻ എഴുത്തച്ഛനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് സുവർണ കണ്ണൻ, തൈക്കാട്ടുശ്ശേരി. പദം ഞാറ്റുവേല. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം. ഭാഗം 39 നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം PA ബിജു. 2:30 സ്വരസാഗരം. ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ. MS ഗോപാലകൃഷ്ണൻ വയലിൻ. TK മൂർത്തി മൃദംഗം. 3:00 കൂട്ടുകാരി. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളും. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് മിക്ക ഇടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. ദേവമാമയി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം കേദാരഗൗള, മിശ്രചാപ്പുതാളം. പഠിക്കുന്നത് ശ്രീമതി പ്രിയദർശിനി KM. പഠിപ്പിക്കുന്നത് ശ്രീ AE വാമനൻ നമ്പൂതിരി.

0: കർണാടക സംഗീത പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് ശ്രീമതി പ്രിയദർശിനി കെ എം.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ആകാശവാണി തൃശൂർ, സമയം 5 കഴിഞ്ഞ 59:47. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
3: സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018 നിലവിൽ വന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ സാമൂഹികവും ലിംഗപരവുമായ കുറവുകൾ നികത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠനോപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷനുള്ള പിന്തുണയും ഈ പദ്ധതി നൽകുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപന പഠന സാമഗ്രികളുടെ വികസനം, അധ്യാപക പരിശീലനം,

0: പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഈ പദ്ധതി ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപകർക്ക് അവരുടെ അധ്യാപന കഴിവുകൾ വികസിപ്പിക്കുന്നതിലും പുതിയ പഠന രീതികൾ അവരെ പരിശീലിപ്പിക്കുന്നതിലും ഈ പദ്ധതി നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SCERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വികസനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന സമഗ്രവും തുല്യതയിലൂന്നിയതുമായ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കാൻ സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ കുളിർമയേകി തൊടുപുഴയിലെ അമരങ്കാവ് ശ്രദ്ധേയമാകുന്നു. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ പ്രധാന ജീവവായുവാണ്. 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് അപൂർവ സസ്യജാലങ്ങളുടെയും ജീവികളുടെയും വലിയൊരു ലോകമാണ് സമ്മാനിക്കുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും പഠിക്കാനുമായി നിരവധി സഞ്ചാരികളും വിദ്യാർത്ഥികളും ദിവസവും ഇവിടെ എത്തുന്നുണ്ട്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിലൊന്നായ അമരങ്കാവ് നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് നിലവിൽ സംരക്ഷിച്ചു പോരുന്നത്. ഇടുക്കിയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. കാലവർഷം എത്തിയതോടെ ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിനോദസഞ്ചാരികൾക്ക് വലിയ ആശ്വാസമായി. വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ വാഹന സൗകര്യം എത്തിയതോടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരും ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ ഒട്ടേറെ വാഹനങ്ങൾ എത്തുന്നത് കാരണം പ്രദേശത്ത് ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ മഴക്കാലത്തുണ്ടാകാനിടയുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ വേഗതയോടെ സ്വീകരിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ റോഡുകളുടെ ഭിത്തികൾ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പോലീസിന് ഡ്രോണുകൾ ലഭ്യമാക്കും. ജില്ലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ കണ്ടെത്തിയതായും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാൾ

0: യോഗത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 34 പേരടങ്ങുന്ന NDRFന്റെ ഒരു യൂണിറ്റ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വനഭൂമിയിൽ നിന്ന് റോഡുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് മുൻകൈ എടുക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത നിർമ്മാണങ്ങളുടെയും സാഹസിക ടൂറിസം സംരംഭങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ ടെക്നിക്കൽ കമ്മിറ്റിയെ നിയോഗിച്ചതായി കളക്ടർ അറിയിച്ചു. June 15 ഇതിൽ റിപ്പോർട്ട് ലഭ്യമാകും. പതിവായി അപകടമുണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾ ഇറങ്ങാത്ത വിധത്തിൽ വേലികെട്ടി സംരക്ഷിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഔഷധ ഗുണവും തീക്ഷ്ണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച കാന്തല്ലൂർ വെളുത്തുള്ളി കേരളത്തിന്റെ കാർഷിക വൈവിധ്യത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭൗമസൂചികാ പദവി നേടിയ ഈ ഉൽപ്പന്നം വിപണിയിലെ സാധാരണ വെളുത്തുള്ളികളിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ ജൈവരീതിയിൽ വളരുന്ന കാന്തല്ലൂർ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകവും എസൻഷ്യൽ ഓയിലിന്റെ അളവും ഏറെ ഉയർന്നതാണ്. ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണുള്ളത്. ആധുനിക വിപണന സംഭരണ സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. മൂന്നാറിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സഞ്ചാരികൾക്ക് നേരെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും അതിർത്തി ജില്ലകളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഏകോപനത്തോടെ പ്രവർത്തിക്കും. മൂന്നാറിലെ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് പരിശീലനം നൽകും. വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള ഭൂമി പാർക്കിങ്ങിനായി വിട്ടു നൽകാൻ നടപടി സ്വീകരിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ എലിവേറ്റഡ് പാത എന്ന ആശയം ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം റെക്കോർഡ് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം മൂന്നാറിൽ എത്തിയത്. മൂന്നാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും മാലിന്യ സംസ്കരണ പദ്ധതികളും നടപ്പാക്കും. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ മൂന്നാറിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 1973 ആചരിച്ച ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം: ഒരു ഭൂമി മാത്രം, ഓൺലി വൺ എർത്ത്. എല്ലാ വർഷവും June 5 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നു. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം: പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇന്നത്തെ ചോദ്യം: 1973 ആചരിച്ച ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം: ഒരു ഭൂമി മാത്രം, ഓൺലി വൺ എർത്ത്. എല്ലാ വർഷവും June 5 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കപ്പെടുന്നു. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം: പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. ഇനി ഇന്നത്തെ ചിന്താ വിഷയം: ഭൂമി നമ്മുടേതല്ല, നമ്മൾ ഭൂമിയുടേതാണ്. ചീഫ് സിയാറ്റിൻ. ഭൂമി നമ്മുടേതല്ല, നമ്മൾ ഭൂമിയുടേതാണ്. ചീഫ് സിയാറ്റിൻ. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താ വിഷയം. പുനഃപ്രക്ഷേപണം.

ഇന്ന് 6:50 വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

രാത്രി 7:35 യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം. ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോ സ്ഥാപക ശ്രീചന്ദന CS പങ്കെടുക്കുന്നു.

എട്ട് മണിക്ക് സാഹിത്യവേദി, 9:15 വിദ്യാഭ്യാസ രംഗം. ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ലിഷ എസ് തബസ് സംസാരിക്കുന്നു.

9:30 ഇംഗ്ലീഷ് പരിപാടി ആകാശവാണി ആൻഡ് ദ ജേണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ജി ജയലാൽ സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ. 10:00 സംഗീത സ്മൃതി മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ.

നാളെ രാവിലെ 7:05 സ്വാസ്ഥ്യം. മുതിർന്ന വ്യക്തികളിലെ ബ്രെയിൻ ട്യൂമർ. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫെബിൻ ആൻ്റണി സംസാരിക്കുന്നു. നാളെ രാവിലെ 7:40 സമകാലികം. ആകാശവാണി നിറവിൻ്റെ 90 വർഷങ്ങൾ. തയ്യാറാക്കിയത് ശാലിനി പടിയത്ത്. നിർവഹണം വൈ എസ് പൗർണമി.

0: ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 19:52. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക സാധന ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്ത് രാജ്യേ 18,800 കോടി രൂപ്യകാധികമൂല്യാനാം മാർഗ വിദ്യുതഃ തഥാ ഔദ്യോഗിക വികാസ പരിയോജനാനാം ശുഭാരംഭം കൃതവാൻ. കേന്ദ്ര സർവകാരേണ വിദേശീ സംസ്ഥാഗത നിവേശകേഭ്യഃ കരേഷു മഹത് ശൈഥില്യം പ്രദത്തം. ഭാരതീയ റിസർവ് ബാങ്കേന സ്വസ്യ നവീന മൗദ്രിക നീതി സമീക്ഷായാം പ്രമുഖ കുസീദ ദരാഃ യഥാവത് സ്ഥാപിതാഃ. പുനഃക്രയണ ദരഃ 5.25% യാവത് സ്ഥാസ്യതി. നേപ്പാലദേശസ്യ വിദേശമന്ത്രി ശിശിര ഖനാലഃ അദ്യ ആരഭ്യ ത്രിദിവസീയാം യാത്രായാം ഭാരതയാത്രയാം ദില്ലീം സംപ്രാപ്നോത്. അദ്യ വിശ്വ പര്യാവരണ ദിവസഃ സമഗ്രേപി വിശ്വേ ആമാന്യതേ പ്രശാസനേന ദില്ല്യാം 18 നമോ ഓക്സിജൻ പാർക്ക് ഇതി ഉദ്യാനാനി ഉദ്ഘാടിതാനി. അപി ച പുരുഷാണാം 18 വയസഃ ഏഷ്യാ കപ്പ് ഹോക്കി പ്രതിയോഗിതായാഃ ഉപാന്ത്യ സ്പർദ്ധായാം ഭാരതേന പാകിസ്ഥാന ദലം 5-3 അന്തരാലേന പരാജിതം. इदानीं वार्ताः विस्तरेण. विकास परियोजनानां शुभारंभं कृतवान् प्रधानमंत्री मोदी. ഭാരതസ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഗുജറാത്ത് രാജ്യസ്യ സൂറത്ത് നഗരെ 18,800 കോടി രൂപ്യകാധികമൂല്യാനാം മാർഗവിദ്യുതഃ തഥാ ഔദ്യോഗിക വികാസ പരിയോജനാനാം ശുഭാരംഭം കൃതവാൻ. സഹ ആദൌ ഹസീരാ ക്ഷേത്രം ഗത്വാ ഔദ്യോഗിക ആധാരഭൂത സംരചനാ കാര്യാണാം സമീക്ഷാം കൃതവാൻ തഥാ ജനസഭാം അപി

0: सिंहश्च देशवासिभ्यः शुभासञ्चाः प्रदत्तवन्तः। प्रधानमन्त्री नरेन्द्र मोदी उक्तवान् यत् मातुः नाम्ना एकः वृक्षः इति अभियानं वनक्षेत्रवृत्तौ महत्वपूर्णं योगदानं दत्तवत्। तेन उक्तं यत् अयं दिवसः पर्यावरण संरक्षणं सतत विकासं च प्रति अस्माकं प्रतिबद्धतायाः प्रतीकः अस्ति। सूचना प्रसारण राज्यमंत्री डॉक्टर एल मुरुगनः अद्य नवदिल्ली नगरस्य ऑल इंडिया रेडियो परिसरे एक पेड़ मां के नाम अभियानस्य भागरूपेण एकं वृक्षं रोपितवान्। आकाशवाण्या सह संभाषमाणः डॉक्टर मुरुगनः नागरिकेभ्यः आह्वानं कृतवान् यत् ते पर्यावरणस्य रक्षणस्य प्रतिज्ञां कुर्वन्तु। भारतीय ऋतु विज्ञान विभागेन उक्तं यत् आगामिनोः द्वित्रि दिवसयोः मध्ये मध्य अरब सागरस्य केषुचित् अधिकेषु भागेषु समग्रेपि गोवा प्रदेशे महाराष्ट्रस्य आन्ध्रप्रदेशस्य कर्नाटकस्य च केषुचित् भागेषु तमिलनाडु राज्यस्य अवशिष्टेषु भागेषु तथा पूर्वोत्तर राज्यानां केषुचित् भागेषु दक्षिण पश्चिम प्रावृतः आगमनाय परिस्थितयः अनुकूलाः सन्ति। पुरुषाणां अष्टादश वयस्यः एशिया कप हॉकी प्रतियोगितायाः उपान्त्यस्पर्धायां भारतेन पाकिस्तानदलं 5-3 अंक अंतरालेन पराजितम्। जापान इदं अपरतः महिलानां अंडर 18 एशिया कप प्रतियोगितायाः उपान्त्यस्पर्धायां चीनदेशेन भारतीयदलं पराजितम् इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഹരിതഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി, വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഹരിതഭാവിയിലേക്ക് ലോകം ഒന്നടങ്കം മുന്നേറുകയാണെന്നും ഇന്ത്യ സുപ്രധാന സംഭാവനകളാണ് ഈ ലക്ഷ്യത്തിനായി നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ദമനിൽ 2,970 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ലക്ഷദ്വീപിന്റെ തുറമുഖ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തറക്കല്ലിടും. ദമനിൽ നടക്കുന്ന പൊതുപരിപാടിയിലാണ് ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
7: കൽപ്പനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുക വികസനങ്ങൾക്കായി 295 കോടി

0: കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രസ്തുത 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവൻ സുരക്ഷിതമായ ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം ചെയ്യൽ, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൗകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും.
1: ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ പരിസ്ഥിതി ദിനാശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ നൽകാൻ 3 നമ്പറുകളും പുറത്തിറക്കി. രഹസ്യവിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
2: ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ തുഫാൻ ഇന്റലിജൻസ് എന്നൊരു പദ്ധതി മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും പോലീസിന് കൈമാറാൻ കഴിയുന്നതാണ്. ആദ്യത്തെ നമ്പർ 94 97 97 97 94. രണ്ടാമത്തെ നമ്പർ 94 97 92 77 97. അതിന് ഒരു വാട്സാപ്പ് നമ്പർ ഇവിടെ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. 999 56 66 6. അപ്പൊ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി പോലീസ് വെക്കുന്നതാണ്, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതല്ല.
1: കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർ UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ ഇടിഞ്ഞു വീണു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായം ഉണ്ടായില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയിൽ ഇന്ന് പരക്കെ മഴ അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: രാവിലെ 7:30 ജില്ലയിൽ കനത്ത മഴ ആരംഭിച്ചത്. 1 മണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയിൽ പരക്കെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. മലയോരങ്ങളിലും മഴ ശക്തമാണ്. നാളെ ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴശ്ശി ഡാമിൻ്റെ ജലവിധാനം ക്രമീകരിക്കുന്നതിനായി ഇന്നലെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. June 9 അർദ്ധരാത്രി മുതൽ July 31 വരെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതോടെ വിപണിയിലെ മത്സ്യക്ഷാമം പരിഹരിക്കാൻ ഫിഷറീസ് വകുപ്പും മത്സ്യകർഷകരും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൗരോർജ്ജ വേലികൾ പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൗരോർജ്ജ വേലികളും 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് വാർത്താ

0: വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മലയിടം തുരുത്തിലെ പര്യത്തുകാവ് ഭൂമി തർക്കത്തിൽ ജൂൺ 16-നകം പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ എന്നും ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സമീപ പ്രദേശത്ത് ഇവർക്ക് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കുടുംബം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ H1N1 സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനി, ചുമ, തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കുകയും മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുകയും വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ഗർഭിണികൾ, അനുബന്ധ രോഗങ്ങളുള്ളവർ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ, 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ എന്നിവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ജപ്പാനിൽ നടന്ന U18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഹരിത ഭാവിയിലേക്ക് ഇന്ത്യ സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷദ്വീപിലെ 885 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ ഓപ്പറേഷൻ തൂഫാനിലൂടെ കർശന പരിശോധന തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. U18 ഏഷ്യാകപ്പ് ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. അവതരണം ദീപു SL. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി V.D. സതീശനും പറഞ്ഞു. കാറ്റിൽ ഉലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല, വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. ഇന്ന് നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. കടൽത്തീരങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബൺ ആഗിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോള താപനില അതിവേഗം ഉയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആഗോളവേദി അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവാണ്. പരമ്പരാഗതമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്ന് അസർബൈജാൻ ഈ വേദിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ആദ്യമായി പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് 1974 ജൂൺ 5 മുതലാണ്. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിവസ ആചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറി.

ഉപയോഗിക്കുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറുമൊരു കലണ്ടർ തീയതിയോ മരം നടീൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യൻ്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിൻ്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്ക് മേലെ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോള താപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണും ജലാശയങ്ങളും കടലുകളും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിൻ്റെ എല്ലാം അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അവ ആഗോളതലത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിൻ്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച, മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യ മൃഗസംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ പ്രകൃതിയെ തന്നെ മാതൃകയാക്കുക എന്നതാണ് ശാശ്വതമായ പരിഹാരം. വനവൽക്കരണം, പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ വ്യാപനം എന്നിവയിലൂടെ മാത്രമേ കാർബൺ ഉദ്വമനം കുറയ്ക്കാൻ നമുക്ക് സാധിക്കൂ. പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിനായി കൂട്ടായ പ്രവർത്തനത്തിനും ജനപങ്കാളിത്തത്തിനുമുള്ള കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിന്റെ ആഹ്വാനം ഉയർത്തിക്കാട്ടുന്ന ഒരു ലേഖനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പങ്കുവച്ചു. സുസ്ഥിരവും ചെലവ് കുറഞ്ഞതും ദീർഘകാല പാരിസ്ഥിതിക നേട്ടങ്ങൾ നൽകാൻ ശേഷിയുള്ളതുമായ പ്രകൃതിദത്ത പരിഹാരങ്ങളിലൂടെ ഈ വെല്ലുവിളികളെ നേരിടണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വികസനവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമായിരിക്കും കൂടുതൽ ഹരിതാഭമായ ഒരു ഡൽഹിയെന്ന് കേന്ദ്രമന്ത്രി ഊന്നിപ്പറഞ്ഞതായി ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഏക് പേഡ് മാ കേ നാം പോലുള്ള പദ്ധതികൾ ഓരോ വർഷവും ഏകദേശം 1.1 ലക്ഷം ഹെക്ടർ വനപ്രദേശം കൂട്ടിച്ചേർക്കുന്നതിൽ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി മിഷൻ ലൈഫിൻ്റെ ആത്മാവിലൂടെ കൂടുതൽ വൃത്തിയുള്ളതും ഹരിതാഭമായതും കൂടുതൽ സുസ്ഥിരവുമായ ഒരു ഗ്രഹത്തിനായി ഇന്ത്യ തുടർന്നും പ്രവർത്തിക്കുമെന്ന് ശ്രീ മോദി ഉറപ്പിച്ചു പറഞ്ഞു. ഈ ആഴത്തിലുള്ള സാംസ്കാരിക ധാർമ്മികത പരമ്പരാഗത ഇന്ത്യൻ ജ്ഞാനത്തിൽ മനോഹരമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഊന്നിപ്പറഞ്ഞ പ്രധാനമന്ത്രി പരിസ്ഥിതി പരിപാലനത്തിൻ്റെ സന്ദേശത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനായി ഒരു പവിത്രമായ സംസ്കൃത സുഭാഷിതം പങ്കുവയ്ക്കുകയും ചെയ്തു. എക്സിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പങ്കുവച്ചു: എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ. പരിസ്ഥിതി സംരക്ഷണത്തിൽ അതീവ താൽപ്പര്യമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള

0: ഒരു ദിനമാണിത്. കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മുടെ ഗവൺമെന്റ് നടത്തിയ അനേകം ശ്രമങ്ങൾ ഈ ദിശയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുന്നതായി പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഭരണകൂടങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിക്കും ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി തുണിസഞ്ചികളും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും ശീലമാക്കുക. മഴവെള്ള സംഭരണവും ജലാശയങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുക. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇട്ടുവെക്കാതിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകും. പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്കവണ്ണം സമ്പന്നമാണ്. എന്നാൽ അവൻ്റെ അത്യാഗ്രഹങ്ങൾ തീർക്കാൻ അതിനാവില്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ, വെറുമൊരു ചടങ്ങിൽ ഒതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കണമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. പ്ലാസ്റ്റിക് മലിനീകരണമില്ലാത്ത, പച്ചപ്പ് നിറഞ്ഞ, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാൻ ഒന്നിച്ച് പ്രയത്നിക്കാം. കാരണം ഭൂമി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ മനുഷ്യനും നിലനിൽപ്പുള്ളൂ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ഭൂമിക്കായി കൈകോർക്കാം നാളെയുടെ നിലനിൽപ്പിനായി. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ.
1: ആകാശവാണി.
2: വയനും വേണം
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സത്യവും സത്യസന്ധതയും ചിലപ്പോൾ ഫലശൂന്യമായി തോന്നിയേക്കാം. പക്ഷേ അവ ഒരു കോട്ട പോലെ നിങ്ങളുടെ പിന്നിൽ കാവൽ നിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം. ഗാനം നിങ്ങൾക്കറിയാമോ? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജൂൺ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്, ഇടവപ്പാതി വരുന്നതും ജൂണിലാണ്. മഴയോടൊപ്പമുള്ള സ്കൂൾ തുറക്കൽ വളരെ പഴയ ഓർമ്മയാണ്. മഴ നനഞ്ഞ് സ്കൂളിലേക്കുള്ള യാത്ര എത്ര രസകരമായിരുന്നു. കാലം കുറേ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു. സ്കൂൾ തുറന്നാലും മഴ പെയ്യാതെയായി. വളരെ വൈകിയാവും മഴ പെയ്യുക, ചിലപ്പോൾ പെയ്യുകയില്ല. മാസങ്ങളോളം നീണ്ടുനിന്ന വേനൽ നമ്മളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. കർഷകരുടെ കാര്യവും കഷ്ടത്തിലായി. അസ്ഥിരമായ കാലാവസ്ഥ നമ്മളെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മഴ വിചാരിക്കാതിരിക്കുമ്പോൾ പ്രളയമായി മാറുന്നു. വേനൽ കഠിനമായ ഉഷ്ണമായി മാറി അകവും പുറവും പൊള്ളിക്കുന്നു. ഫാൻ കൊണ്ടൊന്നും ചൂടിനെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുളിർകാറ്റ് ഉഷ്ണക്കാറ്റിന് വഴിമാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ എന്തുകൊണ്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്നു? ഇത്തരം ആലോചനകൾക്കിടയിലാണ് ലോക പരിസ്ഥിതി ദിനം കടന്നുവരുന്നത്. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. കൃത്യമായ ഇടവേളകളിൽ മഴയും മഞ്ഞും വേനലും ഒക്കെ വന്നിരുന്ന ആ നല്ല കാലത്തെ തിരിച്ചുപിടിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നാലോചിക്കാൻ ഈ ദിവസം ഉപയോഗിക്കാം. ലോക പരിസ്ഥിതി ദിനത്തിൽ

0: ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലൻ ആണ്.
1: എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഓരോ വർഷവും ഇതിനായി ഒരു സെൻട്രൽ തീമും സ്ലോഗനും നിർവചിക്കാറുണ്ട്. ഈ വർഷം അതായത് 2026 June 5 തീം ക്ലൈമറ്റ് ആക്ഷൻ വിത്ത് എ സ്ലോഗൺ ആണ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അതായത് പ്രകൃതി എങ്ങനെ കാലാവസ്ഥയെ നിയന്ത്രിക്കും നമ്മുടെ ഭാവിക്ക് വേണ്ടി. ഒരു പുനർചിന്തനം ചെയ്യുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ, അതായത് ഗുഡ് ഓൾഡൻ ഡേയ്സ് എന്ന് പറയും, നമ്മൾ മൺ ഭിത്തികളുള്ള വീടുകളിൽ താമസിച്ചു. ഇന്നാവട്ടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. അതുപോലെ വെള്ളം, നമ്മൾ ഫ്രിഡ്ജിൻ്റെ യൂസും ACയുടെ യൂസും കൂട്ടി. പണ്ട് അങ്ങനെയല്ല, മൺപാനകളിലായിരുന്നു വെള്ളം വെച്ചത്. അത് പിടിച്ചു കുടിക്കുമ്പോൾ നല്ല ശീതളമായ ജലം ഉപയോഗിച്ചു പോന്നിരുന്നു. ഇനിയൊരു തിരിഞ്ഞുപോക്ക് നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നാം ഓവറായിട്ടുള്ള യൂസേജ്, അതായത് ഫ്രിഡ്ജിൻ്റെയും ACയുടെയും ഒക്കെ അധികമായ യൂസേജ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൈമറി ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ മലയാള പദം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള താപനമാണ്. അതായത് മൊത്തത്തിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടി വരികയാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ പ്രവൃത്തികളുടെയും സൈഡ് ഇഫക്റ്റായിട്ടാണ് ഇത് വരുന്നത്. സോ പ്രകൃതിയെ നമ്മൾ, ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ താലോലിച്ച് നർച്ചർ ചെയ്ത് വളർത്തുന്നത്, അതുപോലെ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു അമ്മയാണ്. ആ അമ്മയെ നമ്മൾ നല്ലവണ്ണം പരിചരിച്ച് സംരക്ഷിച്ചു വന്നാൽ തിരികെയും ആ അമ്മ നമുക്ക് എല്ലാ പ്രകൃതി വിഭവങ്ങളും നല്ല ശുദ്ധമായി തന്നെ നൽകും. നമ്മൾ ശ്വസിക്കുന്ന വായു ആകട്ടെ, കുടിക്കുന്ന ജലമാവട്ടെ, ഈവൻ നമ്മൾ മണ്ണിൽ നിന്നാണല്ലോ പൊന്നുണ്ടാക്കുന്നത്. പൊന്ന് മീൻസ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസസ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ഒരു ഫലഭൂയിഷ്ഠമായ നല്ല ആരോഗ്യമുള്ള മണ്ണുണ്ടായാലേ അതിൽ നിന്ന് ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുള്ളൂ. ആ ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യം വരുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലാവാം, മെൻ്റലും ആവാം. അതായത് നമുക്ക് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും വേണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുവാൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഭക്ഷണത്തിൽ നിന്നാണ്. ആയുർവേദം അനുശാസിക്കുന്നത് ഭക്ഷണമാണ് ഔഷധം എന്നാണ്. ആ ഔഷധം നമ്മൾ കൃത്യ അളവിൽ പ്രൊപ്പോർഷണേറ്റായിട്ട് ബാലൻസ്ഡ് ഡയറ്റായിട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ളാവുള്ളൂ. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ തലച്ചോറ് നന്നായി പ്രവർത്തിച്ച് നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകുകയും, ഒരു ടീച്ചറാണെങ്കിൽ കുട്ടികൾക്ക് നല്ല വിദ്യ പറഞ്ഞു കൊടുക്കാം, ഡാൻസ് ടീച്ചറാണെങ്കിൽ അങ്ങനെ, മ്യൂസിക് ടീച്ചറാണെങ്കിൽ അങ്ങനെ, ഇല്ല രക്ഷകർത്താക്കൾക്ക് തന്നെ ഒരു റോൾ മോഡൽ കുഞ്ഞുങ്ങൾക്കാവണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ ഗൃഹത്തിൽ എപ്പോഴും രക്ഷകർത്താക്കളാണ്. 3 വയസ്സ് കഴിഞ്ഞേ അവർ പുറം ലോകത്ത് ടീച്ചറിനെ ആശ്രയിക്കുന്നുള്ളൂ വിദ്യയുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മളൊരു ഗൃഹത്തിൽ തന്നെ ഒരു നല്ല ചുറ്റുപാട് ഉണ്ടാക്കിയെടുത്ത് പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, എന്നാലേ നമുക്കും വരും തലമുറയ്ക്കും ഇവ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏറെ നമ്മൾ കണ്ടുവരുന്നത് പല പൊതുസ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ്. എത്രയോ ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നു, എന്നാലും കുട്ടികൾ മറ്റു കുട്ടികളായിട്ട് ചേർന്ന് കളിച്ച് പാർക്കിൽ പോകുമ്പം ചോക്ലേറ്റിൻ്റെ കവറും ചിപ്സിൻ്റെ കവറും ഒക്കെ അവരിങ്ങനെ കാറ്റിപ്പുറത്തേക്കാണ്. കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ആമയിഴഞ്ഞാൻ തോട് പോലും ഫുള്ളി കവറും മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ, ശീതള പാനീയങ്ങളുടെ ബോട്ടിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് പറ്റും? മഴ സമയത്ത് ഡ്രെയിനേജ് ബ്ലോക്കായി, അത് കാരണം പല പ്രശ്നങ്ങളും വരും. പിന്നെ ഇതിൽ ബാക്ടീരിയ യൂട്രിഫിക്കേഷൻ കാരണം പെരുകി പെരുകി പെരുകി അതിൽ ഈച്ചയിരുന്ന് അത് അടുത്തുള്ള ഹോട്ടലിലുള്ള ഫുഡിലോ ചായക്കടയിലുള്ള വടയുടെ പുറത്തോ വല്ലതും പോയി ഇരിക്കുവാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വ്യക്തിശുചിത്വം പാലിക്കുന്നത്, അതുപോലെ നമ്മുടെ പരിസരവും ശുചിയായിട്ട് വച്ചിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിദ്യാധനമുണ്ട്, ആരോഗ്യം ഒരു ധനമാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, അതായത് നമുക്ക് ഇച്ചിരി വെൽത്ത്, സമ്പത്ത് കുറഞ്ഞു പോയാൽ വളരെ കുറച്ച് കാലമേ പോയുള്ളൂ, അതേസമയം ഹെൽത്ത് പോയാൽ കുറേ എന്തോ നഷ്ടപ്പെട്ടതായി നമുക്ക് തോന്നും. ക്യാരക്ടർ പോയാൽ എല്ലാം പോയി, നമുക്കൊരു ഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ

0: പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കണമെങ്കിൽ മണ്ണിന് മലിനീകരണം പാടില്ല, ജലാശയങ്ങളിൽ മലിനീകരണം പാടില്ല. ഇത് രണ്ടുമാണ് ഇൻപുട്ട്. എന്തിനാ? ക്രോപ്സ് വളരാൻ, വിളകൾ വളരാൻ ഇത് രണ്ടും വേണം. പിന്നെ രാസവളപ്രയോഗം. നമ്മൾ ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നു പണ്ട്. ഇപ്പോഴാണ് കർഷകരെല്ലാവരും സയൻറ്റിസ്റ്റ്മാർ നൽകുന്ന ശുപാർശ പ്രകാരം വളമിടാൻ തുടങ്ങിയത്. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ രാസവളങ്ങൾ വാങ്ങുന്നതിനുള്ള ചെലവും കുറയ്ക്കാം, അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാം. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്ന അവസ്ഥയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു പ്രകൃതിയിലുള്ള കാരണങ്ങൾ കൊണ്ടും ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവ അന്തരീക്ഷത്തിലുള്ള അളവ് വർദ്ധിച്ചു വരുന്നു. ഇത് കാരണമാണ് കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇത്രയും ഡിഗ്രി കൂടി വേനലാവുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിൻ്റെ പ്രതിഫലനത്തെ ഈ വാതകങ്ങൾ തടയുകയും ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ലോകമെമ്പാടും നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ആഗോള താപനം. അപ്പം ഇതിനെല്ലാം കാരണം നമ്മുടെ ഓരോ ചെയ്യുകകൾ തന്നെയാണ്. അപ്പം നമ്മൾ കുട്ടികളെ മാത്രമല്ല, നാം തന്നെ ഒന്നുകൂടി നമ്മളെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. നമ്മൾ സ്വയം നമ്മളെ പരിശോധിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണോ? പ്രകൃതിയെ വികൃതമാക്കുന്ന ഒരു പരിപാടിയിലും ഏർപ്പെടരുത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നോക്കി നോക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്കും വരും തലമുറയ്ക്കും പ്രകൃതി വിഭവങ്ങൾ നന്നായി തന്നെ കിട്ടുകയും ചെയ്യും. ഒരു രണ്ട് ഇംഗ്ലീഷ് പ്രോവേർബ്സ് കൂടി ഞാനിവിടെ പറഞ്ഞോട്ടെ. വി കോണ്ട് കമാൻഡ് നേച്ചർ എക്സെപ്റ്റ് ബൈ ഒബേയിങ് ഹെർ. നമുക്ക് പ്രകൃതിയെ അങ്ങോട്ട് കമാൻഡ് ചെയ്യാൻ പറ്റൂല. മഴ ഇപ്പോൾ വന്നാൽ മതി, പ്രളയം ഇപ്പോൾ വന്നാൽ മതി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒബേ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ, അനുസരിക്കാനേ പറ്റുള്ളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് ബെക്കൺ എന്ന് പറഞ്ഞ ഒരു ജിയോളജിസ്റ്റ് ആണ്. ഇനി വേറൊരു കാര്യം കൂടെ ഭൂമിയെ പറ്റി പറയുകയാണെങ്കിൽ, വി അബ്യൂസ് ലാൻഡ് ബിക്കോസ് വി റിഗാർഡ് ഇറ്റ് ആസ് എ കമോഡിറ്റി ബിലോങ്ങിങ് ടു അസ്. നമുക്കുള്ള ഒരു സാധനം, വാങ്ങിക്കുന്ന സാധനം എന്നാണ് നമ്മൾ ഭൂമിയെ കരുതിയിരിക്കുന്നത്. ബട്ട് വെൻ വി സീ ലാൻഡ് ആസ് എ കമോഡിറ്റി ടു വിച്ച് വി ബിലോങ് വി മേ ബിഗിൻ ടു യൂസ് ഇറ്റ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്. നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹത്തിലെ വസ്തുവാണ് എന്ന് കരുതുകയാണെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങും. കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വേനൽക്കാലമാകുമ്പം ജലലഭ്യത കുറവാണ്. അപ്പോൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും നീരാവിയായി ജലാംശം പോകും. അത് തടയാൻ വേണ്ടി പുതയിടണം. ഇതൊക്കെ പഴയ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ ടെക്നിക്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ പഴയ പല കാര്യങ്ങളും ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ മുതൽക്കൂട്ട് വളരെ വലുതാണ്. ഇപ്പം കേരളം എന്ന് പേര് വന്നത് തന്നെ കേരം തിങ്ങി നിൽക്കുന്ന നാടായതുകൊണ്ടല്ലേ. അപ്പം തെങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഓല വീഴും, ക്ലാഞ്ഞിൽ വീഴും, തേങ്ങ പൊതിച്ചെടുക്കുമ്പം അതിൻ്റെ ഹസ്കുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തെങ്ങും തടങ്ങളിൽ പുതയിടലായിട്ട് വച്ചു കഴിഞ്ഞാൽ ഉപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായി ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കും. അപ്പം നനവ് എപ്പോഴും നിൽക്കും. ഒരു ഇറിഗേഷൻ്റെ ചെലവും അതിനുവേണ്ട സമയവും എനർജിയും കൂടെ നമുക്ക് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. പിന്നെ അമിതമായി കീടനാശിനികളാകട്ടെ രാസവളങ്ങളാകട്ടെ ഉപയോഗിക്കാൻ പാടില്ല. കൂടുതലിട്ടാൽ കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം കൊടുത്ത് വേണ്ട പ്രൊഡക്റ്റിവിറ്റി പീസ് ഓഫ് ലാൻഡിൽ നിന്ന് എടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ജീവനെയും സംരക്ഷിക്കുക, വരും തലമുറയ്ക്കും വേണ്ടി ശുദ്ധമായ പ്രകൃതി വിഭവങ്ങൾ, അതായത് മണ്ണ്, വായു, ജലം, ഇവ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു. മുതിർന്ന തലമുറയിലുള്ളവർ പിൻഗാമികൾക്കായി പ്രകൃതി വിഭവങ്ങൾ ബാക്കി വെച്ചിട്ട് വേണം പോവാൻ. നമ്മുടെ മുൻഗാമികൾ നന്നായി പ്രകൃതിയെ പരിചരിച്ചത് കൊണ്ടാണ് നാം ഇപ്പോഴും നല്ല ശുദ്ധമായ എയറും വായുവും ശുദ്ധമായ ജലവും നമുക്ക് കിട്ടുന്നത്. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമുക്ക് കൈകോർക്കാം.
1: ലോക പരിസ്ഥിതി ദിനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നും എന്തൊക്കെ മുൻകരുതലുകളാണ് നാം കൈക്കൊള്ളേണ്ടത് എന്നും മനസ്സിലായി കാണുമല്ലോ. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ഭാമിനി എല്ലനാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: മുരിങ്ങ. കേരളത്തിൽ ഗൃഹപരിസരങ്ങളിൽ മുരിങ്ങ ഒരു അനിവാര്യ വൃക്ഷമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. മുരിങ്ങയിലയും പൂവും കായും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒരു കപ്പ് മുരിങ്ങയില സൂപ്പിൽ 80 കപ്പ് പാലിനും 16 കിലോഗ്രാം ആട്ടിറച്ചിക്കും തുല്യമായ വൈറ്റമിൻ എയും 20 മാമ്പഴത്തിനും 2.5 കിലോ മുന്തിരിക്കും 6 ഓറഞ്ചിനും തുല്യമായ വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ 20 കോഴിമുട്ടയ്ക്ക് തുല്യമായ കാൽസ്യം 100 ഗ്രാം ആട്ടിറച്ചിക്കും 100 ഗ്രാം കോഴിയിറച്ചിക്കും 120 ഗ്രാം മത്സ്യത്തിനും 2.5 കപ്പ് പാലിനും 2 മുട്ടയ്ക്കും തുല്യമായ പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കലവറയാണ് മുരിങ്ങയില. 1 കിലോ മുരിങ്ങയില 1 ലിറ്റർ വെള്ളം

0: ഗ്രാം ഉപ്പ്, 1 ഗ്രാം വാളൻപുളി എന്നിവ ചേർത്ത മിശ്രിതം 8-10 ദിവസങ്ങൾ കഴിഞ്ഞ് അരിച്ചെടുത്ത് പച്ചക്കറി കൃഷികളുടെ ഇലയിലും ചുവട്ടിലും തളിച്ചുകൊടുത്താൽ വിളകൾക്ക് കായികക്ഷമതയും ഉൽപാദനശേഷിയും വർദ്ധിക്കുന്നതാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിൻ്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രിധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിൻ്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രിധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
0: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനിയുണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തു കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകളുണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം 1 പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം

0: ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ 1 ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപ്പാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തേ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ പബ്ലിക്കേഷനുകൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8547070773.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പ്രസവശേഷം പന്നിക്കുഞ്ഞുങ്ങളുടെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യുന്നത് എപ്പോഴാണ്? ഉത്തരം, പ്രസവം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ സൂചിപ്പല്ല് അഥവാ നീഡിൽ ടീത്ത് നീക്കം ചെയ്യേണ്ടതാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഫോൺ നമ്പർ 8281200673. പോളി ബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0494268614. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU.MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താം. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0487243856. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487243856. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ

തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ, അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുമ്പായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 8547070773. ഒരു നമ്പർ കൂടി, 04872370773. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8547070773.

0: പൂജ്യം ഏഴ് ഏഴ് മൂന്ന്, ഒരു നമ്പർ കൂടി 0487237773. ഫോൺ നമ്പർ ആവർത്തിക്കാം 8547070773, അല്ലെങ്കിൽ 0487237773. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാൾ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 24:53. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. Under-18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമി ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വഡോദര മുംബൈ 8-വരി എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
6: വൈശ്വിക സങ്കട് ചൽ രഹാ ഹേ യേ ദിഖാതാ ഹേ കി എനർജി കേ മാംലെ മേ ആത്മനിർഭർത കിത്നി ജരൂരി ഹേ ഔർ ബീതെ 12 വർഷോ മേ ദേശ് നേ ജോ കപ്പാസിറ്റി തയ്യാർ കി ഹേ ഉസ്കാ കിത്ന ബഡാ മഹത്വ ഹേ 12 വർഷ പഹലേ ഭാരത് മേ സൗര ഊർജ കാ ഉത്പാദൻ നാം മാത്ര കാ താ ആജ് ഹം ദുനിയ കേ ടോപ് 5 ദേശോ മേ സേ ഏക് ഹേ.
5: ദാമനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തുകളും കടന്നുകയറ്റങ്ങളും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമ രൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം വികസനം കൈവരിക്കുന്നതിനു മുമ്പ് സുരക്ഷിതമാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ ലങ്കാമുറ ബോർഡർ ഔട്ട്പോസ്റ്റിൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
7: ചാഹേ ത്രിപുര ഹോ, ചാഹേ പശ്ചിമ ബംഗാൾ ഹോ, ചാഹേ ബിഹാർ ഹോ, ജനസംഖ്യയ്ക്ക് കാ പരിവർത്തൻ ഹം സീമാ കേ ഛിദ്രോ കേ മാധ്യമ സേ നഹി ഹോനേ ദേംഗേ യേ ഹമാര അടൽ വിശ്വാസ് ഹേ ഔർ അടൽ സങ്കൽപ് ഭീ ഹേ യേ ജനസംഖ്യയ്ക്ക് കേ പരിവർത്തൻ കോ റോക്നേ കേ ലിയേ ബാഡ് ലഗായി ഗയി ഹേ.
5: ഇന്ത്യയിലെ പാസഞ്ചർ വാഹന വിപണി 23% വളർച്ച കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.

0: കഴിഞ്ഞ മാസം ഏകദേശം 4.4 ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും മെയ്ഡ് ഇൻ ഇന്ത്യ വാഹനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അണ്ടമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തുള്ള ശ്രീവിജയപുരത്ത് പ്രകൃതിവാതകം കണ്ടെത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ ഭാഗത്ത് നടന്നുവരുന്ന പര്യവേഷണത്തിന്റെ മറ്റൊരു വിജയമാണിതെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. സമുദ്ര മന്ധൻ മിഷന് കീഴിൽ രാജ്യത്തിന്റെ ഹൈഡ്രോ കാർബൺ നിക്ഷേപം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി വൻതോതിൽ ആഴക്കടൽ പര്യവേഷണ കിണറുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ശ്രീ പുരി പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ജി ഡി പി വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1% 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ ജി ഡി പി വളർച്ച 7.8% ഉയർന്നു. ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്തിനെയും പരിഷ്കാരങ്ങളുടെ വിജയത്തെയും 140 കോടി ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാണെന്നും അത് വർഷങ്ങളായി തുടരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു.
2: 1 ജൂൺ സെ 4 ജൂൺ കെ ദൌറാൻ ജോ കി കൽ തക് അമേരിക്ക തരഫ് സെ ഏക് ടീം യഹാൻ ആയി തീ ഉൻകേ നെഗോസിയേഷൻസ് കേ ലിയേ ഓർ യേ ജൈസാ കി ആപ്നേ ദേഖാ ഹോഗാ പ്രസ് വിജ്ഞപ്തി ജോ കൊമേഴ്സ് മന്ത്രാലയ കി തരഫ് സെ जो जारी किया गया कि यह बातचीत जो दोनों पक्षों के बीच में हुई ये काफी पॉजिटिव सकारात्मक रही.
0: ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ യുഎസിൽ നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതി തീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോം സ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. പോസ്റ്റ് റിസൾട്ട് സേവന പോർട്ടലിനെതിരെ നടന്ന ഏകോപിത സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡൽഹി പോലീസിന് പരാതി നൽകി CBSE. ഫലപ്രഖ്യാപനത്തിനു ശേഷം സേവന പോർട്ടലിൽ നടന്ന നിരവധി സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ഫ്യൂഷൻ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് യൂണിറ്റിനാണ് ഔപചാരികമായ പരാതി നൽകിയത്. ബോർഡിന്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളുടെ പരിശോധന, പുനർമൂല്യനിർണയം തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ കഴിഞ്ഞ 3 ദിവസമായി ആവർത്തിച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായതായി CBSE അറിയിച്ചു. ജപ്പാനിൽ നടന്ന അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. 3-5 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ജപ്പാനെയാണ് നേരിടുക. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് 9ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഗുകേഷ് ദൊമ്മരാജുവിനെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ രമേശ് ബാബു. വിജയത്തോടെ മത്സരത്തിൽ തുടരും.

0: നടത്തുന്ന പ്രജ്ഞാനന്ദ 15 പോയിന്റിലേക്ക് ഉയർന്നു. കിരീടത്തിനായി ഇനി ശേഷിക്കുന്നത് ഒരു റൌണ്ട് മാത്രമാണ്. വനിതാ വിഭാഗത്തിൽ 16.5 പോയിന്റ് നേടിയ കസാഖിസ്ഥാന്റെ ബിബിസാര അസോബയേവ കിരീടം നേടി. ലെബനൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിസ്ബുള്ളയുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനനിലെ ആക്രമണങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും കടന്നുകയറ്റവും പ്രതിരോധിക്കുന്നതിനായി സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അന്തിമരൂപം നൽകി വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നാളെ ചർച്ച നടത്തും. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ വരെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി
2: യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ യുവവാണിയിൽ യുവ ഗവേഷകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന സംഘടനയുടെ സ്ഥാപകയായ ശ്രീചന്ദ്രയുമായി അലോക് രാജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
4: ഹലോ ശ്രീചന്ദ്ര,
5: നമസ്കാരം.
4: ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി?
5: തീർച്ചയായും. എന്റെ പേര് ശ്രീചന്ദ്ര, ഞാൻ ഇവിടെ മഴുതക്കാട് വിമൻസ് കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. ഡോക്ടർ സിതാരബാലനാണ് എന്റെ റിസർച്ച് ഗൈഡ്. ഞാൻ ഇവിടെ റിസർച്ച് ചെയ്യുന്ന വിഷയം എന്നത് കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എങ്ങനെ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തീരദേശ മേഖലയിലുള്ള ആളുകളിലെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഇവ നിലവിലുള്ള അറിവ്, അവരുടെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അവരുടെ റെസീലിയൻസ് ഇതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് എന്റെ ഗവേഷണ വിഷയം. അപ്പോ അതില് ഞാൻ വർക്ക് ചെയ്ത് വരികയാണ്. ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്.
4: അപ്പോഴാണോ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാനൊക്കെ കഴിഞ്ഞത്?
5: അതെ, ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്റെ ഗവേഷണ വിഷയത്തിൽ വന്ന ഒരു ആശയമാണ്. അതായത് ആളുകളിലേക്ക് കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനകത്ത് ഒരു ലോക്കൽ ആക്ഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള പരിപാടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ലോക്കൽ ആക്ഷൻ ടീമിനെ രൂപീകരിക്കുക എന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ തന്നെയുള്ള യുവാക്കളും പിന്നെ വിദ്യാർത്ഥികളുമാണ് അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്.
4: സാധാരണ നമ്മൾ ഒരു PhD ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെ ജനങ്ങളിലേക്ക് ഒന്നുകൂടെ ഒരു ലാസ്റ്റ് മൈൽ എഫേർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവരാൻ കാണിച്ച ആ ഇനിഷ്യേറ്റീവിന് ബിഗ് കൺഗ്രാറ്റ്സ്. പിന്നെ ഈ ആക്ഷൻ ഫോർ ദ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ ടുമോറോ എന്നത് വളരെ പ്രസക്തമായി എടുത്തു നിൽക്കുന്നത് പോലെ തോന്നുന്നു. എന്തുകൊണ്ട് ടുമോറോ, എന്തുകൊണ്ട് നോട്ട് ടുഡേ?
5: നമ്മള് ആളുകളോട് അവരുടെ പലതരത്തിലുള്ള ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഇതിനകത്ത് ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ കൺവീനിയൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് ആലോചിച്ച് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോ ടുമോറോ എന്നതുകൊണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ചിലപ്പോ ഒരാൾക്കും മാറാൻ പറ്റണം എന്നില്ല. അപ്പോ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലം നാളെയിലായിരിക്കും ചിലപ്പോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ.
4: ഈ ആക്ട് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
5: എന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ക്ലൈമറ്റ് കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് നമുക്ക് രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നല്ല രീതിക്കുള്ള ഇമ്പാക്ട് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ACT സ്റ്റാർട്ട് ചെയ്യുന്നതും.

0: അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ലോക്കൽ ആക്ഷൻ ടീം രൂപീകരിക്കുന്നത്. ഈ ലോക്കൽ ആക്ഷൻ ടീം രൂപീകരിച്ചിട്ട് ഒരു 3 മാസക്കാലം അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പരിപാടികൾ നിരന്തരം കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വരുന്ന 1 മാസത്തിൽ അവരവരുടേതായ കുറച്ച്, അതായത് ഇതിനകത്ത് ഭാഗമായിട്ടുള്ള ലോക്കൽ ആക്ഷൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളും യുവാക്കളും അവര് അവരുടേതായ കുറച്ച് പ്രോഗ്രാംസ്, അത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും കുറെ അധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള മെസ്സേജ് ഏറ്റവും ഇഫക്റ്റീവായിട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ലോക്കൽ ആക്ഷൻ ടീം ഫോക്കസ് ചെയ്തിരുന്നത്. എ സി ടിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, അവിടെ നമ്മൾ കുറച്ച് കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂള് കോളേജുകൾ അതൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർവെൻഷൻ പ്രോഗ്രാംസും പിന്നെ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ ഒരു എന്താണ് പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു അവബോധം വേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ മറ്റ് ഏതൊരു വേദിയിലും നമ്മുടെ ലോക്കൽ ആക്ഷൻ ടീമിലെ കുട്ടികളെയൊക്കെ വിളിച്ച് അവര് അതൊരു ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പൊ പ്രവർത്തനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ വളരെ ഒരു ചെറിയ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പക്ഷേ ഇതിന് അനന്തമായ സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കാണുന്ന ഒരു കാര്യമാണ്.
1: വണ്ടർഫുൾ. അപ്പോ എവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കേരളത്തിലാണോ അതോ കേരളത്തിന്റെ സ്പെസിഫിക്?
0: എന്റെ ഗവേഷണം സ്ട്രെസ് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതായത് കേരളത്തിന്റെ സൗത്ത് പോർഷനിലാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ടാണ് നടന്നത്.
1: എന്തുകൊണ്ടാണ് ആ 3 സ്ഥലങ്ങൾ ചൂസ് ചെയ്തത്?
0: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ആക്ച്വലി നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് വൾനറബിലിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരുപാട് ഇമ്പാക്ട്സ് ഒരുപാട് ബാധിക്കുന്ന പ്രദേശങ്ങളാണ്. പിന്നെ നമുക്ക് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വലിയ ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്ത് ആണെങ്കിലും നമുക്ക് ഒരിക്കലും സ്റ്റഡി പൂർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സദേൺ പോർഷൻ ഫോക്കസ് ചെയ്തത്.
1: സൗത്ത് കേരള വൾനറബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഈ ശംഖുമുഖത്തെ ബീച്ചിൽ ഉണ്ടാകുന്ന കടലാക്രമണമാണെങ്കിലും അന്ധകാരനഴി പോലെയുള്ള സ്ഥലങ്ങളിൽ മൺസൂൺ ഉണ്ടാവുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും ആലപ്പുഴയിലെ അർത്തുങ്കൽ, കാട്ടൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ വായിക്കുന്നതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമല്ലേ? അല്ലെങ്കിൽ ഇത്രയും നാളും ആൾക്കാര് ഇതേ പ്രശ്നങ്ങളിലൂടെ വർഷത്തിൽ 2-3 പ്രാവശ്യം കടന്നു പോയിട്ട് പോലും ഇത് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാരോട് പറ്റാത്തതിന്റെ കാരണം എന്താണ്? അത് ഒരു ചലഞ്ച് ആയിട്ട് റിസർച്ചിൽ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്?
0: അതെ, ആ ചലഞ്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് റിസർച്ച് വിഷയമായിട്ട് എടുക്കാൻ തന്നെ കാരണം. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള ആളുകളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രധാനമായിട്ട് നമ്മുടെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അതോടൊപ്പം ഇവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളും മറ്റു കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന അധികാരികൾ. അപ്പൊ ഞാൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ ബേസിക്കലി ആദ്യത്തെ കുറച്ച് കോൺവെർസേഷനിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും അതാത് ജില്ലകളിലെ DDMA ഒക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അവർ പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കുന്നുമുണ്ട്. അതേസമയം ആളുകൾ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ പരിപാടിയാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു കൃത്യമായ ഒരു ധാരണയോടെ അവർക്ക് അവിടെ പോകാനും പറ്റാറില്ല. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇപ്പോഴും ഒരു പരാതിയായിട്ട് പറയുന്നത് ഞങ്ങൾ ഇത്ര സെഷൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു, പക്ഷേ ഇവിടെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇത്ര പേര് വരുന്നില്ല. അതേസമയം നമ്മൾ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമുക്കറിയാം കടലോര പ്രദേശത്ത് നമുക്കൊരു കാലാവസ്ഥയെ വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജോലിയും ജീവിത രീതിയും ഒക്കെ നിലനിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ ജോലിക്ക് പോയി തിരിച്ചു വന്ന് തളർന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരിക്കാം ചിലപ്പോൾ അവിടെ ഒരു പരിപാടി വെക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക, അല്ലെങ്കിൽ എനിക്ക് അത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അവർക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റണം എന്നില്ല. പിന്നെ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ളതും ഒരു പരാതിയായിട്ട് അവർ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് അവരേതോ വലിയ ആൾക്കാർ, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് തീരദേശത്തുള്ള ആളുകൾക്കും, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നമ്മളോട് സഹകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത് ശരിക്കും അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇവർ രണ്ടുപേരും രണ്ടല്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് മനസ്സിലായി. അപ്പൊ അത് ബ്രിഡ്ജ് ചെയ്യാൻ തന്നെയാണ് ശരിക്കും എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത്. അത് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ശരിക്കും ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയയും.
1: അത് നല്ല ഒരു ഇൻസൈറ്റ് ആയിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ആയി വരുന്ന ഒരു സമയമാണല്ലോ. തീരദേശ മേഖലയിൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ക്ലൈമറ്റ്

0: ചേഞ്ചുകൊണ്ട് അനുഭവിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത്?
1: പല സ്ഥലങ്ങളിലും പല രീതിക്കുള്ള ചലഞ്ചസ് കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം, ആളുകൾക്ക് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാലാവസ്ഥ വ്യതിയാനം ഉണ്ട്, അതൊക്കെ അവർക്ക് അറിയാം. ഇപ്പൊ കടലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, പഴയതുപോലെ അല്ല ഇപ്പോ, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം. പക്ഷെ അത് എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ആളുകളെ അവർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പല സമയത്തും ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിവിധി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളെ നമുക്ക് ഇങ്ങനെ നേരിടാം എന്ന് പറഞ്ഞ് ചോദ്യമായിട്ട് വരുമ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുന്ന അവരുടെ റീലൊക്കേഷൻ ആണ്. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ അവിടെ വേറൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ കടലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് റീലൊക്കേഷൻ എപ്പോഴും അവർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ മുന്നോട്ട് പറയുന്നത്. ഒന്നുകിൽ അതോറിറ്റിക്ക് അവരെ അത് കൃത്യമായി കൺവിൻസ് ചെയ്യാൻ പറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പ്രോപ്പർ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ഇത് രണ്ടും നടക്കുന്നത് വളരെ ചുരുങ്ങിയിട്ടാണ്. ഇൻ കേസ് അവർ ഒരു ഓൾട്ടർനേറ്റീവ് അക്സെപ്റ്റ് ചെയ്ത് പോയാൽ പോലും, ഇപ്പൊ മേ ബി പുനർഗേഹം പദ്ധതിയൊക്കെ ഒരുപാട് ആളുകൾ വളരെയധികം റെസിസ്റ്റൻസ് കാണിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. പോയാൽ പോലും ഇപ്പൊ ഫ്ലാറ്റ് പോലുള്ള കാര്യങ്ങളിലേക്കൂട്ടാണ് അവർ പോകുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെയൊന്നും ജീവിച്ച് വലിയ പരിചയമില്ല. അവിടെ വരുന്ന ഓരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഇതിനേക്കാളും ഭേദം ഞങ്ങൾ അവിടെ താമസിക്കുന്നതായിരുന്നു എന്ന് തന്നെ പിന്നെയും പിന്നെ അവരുടെ മനസ്സിൽ ഉറക്കുന്ന പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ചെയ്യുന്നതിനകത്തും കുറച്ച് പ്ലാനിങ്ങിന്റെ അപാകതകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ നാച്ചുറലി ഉള്ള കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം തടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും മുന്നേ ചെയ്തതിന്റെ ആഫ്റ്റർ ഇഫക്ട് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവരുടെ പ്രയോറിറ്റി അതിന് പോകും, അല്ലാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറെ കാര്യങ്ങളിലോട്ട് പോകണം എന്നില്ല. അപ്പോൾ ഈ വരുന്ന കാലാവസ്ഥ വ്യതിയാനമായിട്ട് കാരണം വരുന്ന കുറെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച്, അവർക്ക് ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ നേരിടണം എന്നറിയില്ല. ഇപ്പൊ പല സമയത്തും നമ്മൾ കേരളത്തിൽ തന്നെ ഒരിക്കൽ പ്രളയം വന്നുല്ലോ, അല്ലെങ്കിൽ ഓഖി വന്നു. ഇപ്പൊ ഓഖി വരുന്ന സമയത്തൊന്നും ആളുകൾക്ക് അന്ന് അറിയില്ലായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ ഞാൻ അത് എങ്ങനെയാണ് നേരിടേണ്ടത്. ഇപ്പൊ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോഴും ഒരു എല്ലാവരുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ ടൂൾ കിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അവർ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഞാൻ നേരിടണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ധാരണയില്ല. മേ ബി ഒരു ആഫ്റ്റർ ഡിസാസ്റ്റർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതലും നമ്മുടെ നാട്ടിലായാലും ഫോക്കസ് വരിക. ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടക്കും, പക്ഷേ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപും ദുരന്തം നടക്കുന്ന ടൈമിലും എന്ത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി എപ്പോഴും ഒരു വേവലാതി അങ്കലാപ്പും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് എപ്പോഴും കാണുന്നത്. ആ ഒരു കാര്യത്തിനകത്തുള്ള അവരുടെ കൃത്യമായ ഒരു ധാരണ ഇല്ലായ്മ ഒരു വലിയ ചലഞ്ചാണ്. ഇത് ഞാൻ എങ്ങനെ നേരിടണം എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു ബോധ്യമില്ല എന്നുള്ള ഒരു സംഭവം. അതിന് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ചിലപ്പോൾ നമ്മുടെ അതോറിറ്റിയുടെ കയ്യിൽ കാണുമായിരിക്കാം. അത് അവരിലോട്ട് എത്തുന്നത് വളരെ കുറവാണ്.
0: എനിക്ക് അതിനോട് ഒരു അനുബന്ധ ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു പരിസ്ഥിതിലോല പ്രദേശത്ത് ഒരുപാട് കാലം ജീവിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റീസിന് ഒരു പരിചയം ഇതിനോട് ഡെവലപ്പ് ചെയ്യുമല്ലോ. ആ പരിചയം നമ്മൾ മുന്നോട്ട് കാണുന്ന ത്രെറ്റ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായി ശ്രീചന്ദ്രനയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഫീൽഡ് വർക്കിനിടയ്ക്ക് തോന്നിയിട്ടുണ്ടോ?
1: ഇപ്പൊ ഞാനൊക്കെ ഒരു മലയോര പ്രദേശത്ത് ആണ് താമസിക്കുന്നത്. എനിക്ക് കടൽ എപ്പോഴും ഒരു അത്ഭുതവും എന്നാൽ അതേസമയം നമുക്ക് കുറച്ച് പേടിയും തരുന്നൊരു കാര്യമാണ്. പക്ഷെ അവർക്ക് കടലിനെ പേടിയില്ല, അവരെന്നും കാണുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവർ കടലിന്റെ ഉൾക്കടലിൽ പോയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോ അവർക്ക് കടലിനെ പേടിയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴും ആ വരുന്ന സമയത്താണ് അവർ തിരിച്ചറിയുന്നത് ഇത് ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത്. അതെങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയാം, പ്രളയം വന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് വെള്ളത്തിനെ പേടിയില്ല, അവർക്ക് വെള്ളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. മേ ബി നമ്മുടെ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളെക്കാളും സ്കിൽഫുൾ ആയിട്ട് ഒരു ഡിസാസ്റ്റർ ഇവന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇവരായിരിക്കാം. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ലല്ലോ, അവിടെ കുടുംബത്തിലുള്ള ആളുകളുണ്ട്, മറ്റ് ആളുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് എനിക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം അവർക്കില്ല. അല്ലെങ്കിൽ ഇത് നാളെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതിനെ പറ്റി അവർ അന്നുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കാര്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് അവർ. നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെയാണ് അവർ വർഷങ്ങളായി ജീവിച്ചു വരുന്നത്. പിന്നെ നമ്മൾ ഒരു പരിധി വരെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറവായിരുന്നു. ഇപ്പോ ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മേ ബി ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഇവന്റ് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു വർഷത്തെ നമുക്ക് മൂന്നും നാലും പ്രാവശ്യം ഇത്തരത്തിലുള്ള ഇവന്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അതൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അതായത് നമ്മൾ പ്രിപ്പയർ

0: ായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊന്നും അവർക്ക് മുന്നേ ചെയ്യേണ്ടി വന്നിട്ടില്ല. മുന്നത്തെ തലമുറയിലുള്ള ആളുകളുടെ അടുത്തൊക്കെ ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും പോയി സംസാരിക്കുമ്പോൾ 10-40 വർഷങ്ങളായിട്ടൊക്കെ ആ കടപ്പുറത്ത് തന്നെ താമസിച്ചിരുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ പറയുന്നത് പണ്ട് 7-8 വരി തെങ്ങ് കടന്നിട്ടായിരുന്നു അങ്ങായിരുന്നു കടല്, ഇപ്പോ അവരുടെ വീടിന്റെ മതിലിന്റെ തൊട്ടപ്പുറത്താണ് കടൽ. അവരെ സംബന്ധിച്ച് ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചു വരുന്ന സ്ഥലം ഇതാണ്. അവർക്ക് കടലിന് പേടിയല്ല ഉള്ളത്, അവർക്ക് മേ ബി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നല്ലോ എന്ന് കരുതിയിട്ട് ഒരു വിഷമം മാത്രമേ വരുന്നുള്ളൂ. അപ്പോഴും അവർക്ക് ആ സ്ഥലം ഇവിടെ നിന്ന് മാറിപ്പോണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ അറ്റാച്ച്മെന്റ് ആണ് വളരെ മുകളിൽ നിൽക്കുന്നത്.
1: അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർനെസിനെ പറ്റിയാണ്. അപ്പോ ഈ ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് ക്ലൈമറ്റ് റെസീലിയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെയുള്ള ഒരു റെസീലിയൻസ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, എന്തായിരുന്നു അതിന്റെ ചാലഞ്ചസ്?
0: കൃത്യമായിട്ട് അവരുടെ അടുത്ത് റെസീലിയൻസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റെസീലിയൻസ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് ആദ്യം ബേസിക് ആയിട്ടുള്ള ക്ലൈമറ്റ് സയൻസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അത് ഒരിക്കലും നമുക്ക് അവർക്കൊരു ധാരണ ഇല്ലാത്ത ഒരു പുതിയ കാര്യം നമ്മൾ അവതരിപ്പിക്കുന്ന പോലെ അല്ല നമ്മുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തത്. അതാണ് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്സിനകത്ത് ഒരു വലിയ പോസിറ്റീവ് സാധനമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തൊരു കാര്യം. അതായത് പല സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയില്ല, ഞങ്ങൾക്ക് ഇത് അറിയുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നതിനേക്കാളും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇതൊരു ഡിസ്കഷൻ മോഡിലാണ് പല സമയത്ത് നമ്മുടെ ഇന്റർവെൻഷൻ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോ ബേസിക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ട് ഇപ്പൊ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി സംസാരിക്കുന്നു, അത് ഒരു കടലോര പ്രദേശത്തെയാണ് ആദ്യം ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത്, അത് എന്തുകൊണ്ട് എങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പദ്ധതികളും കാര്യങ്ങളും എന്തൊക്കെയാണ്, നമുക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാം. അതോടൊപ്പം എല്ലാ സമയത്തും നമ്മൾ ആരോടത്തൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരാൾ വിചാരിച്ച കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഹാബിറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും എൻവയോൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരാൾ മാറിയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ഞാൻ ഒരാൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ മോളെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു വരുന്ന ചോദ്യം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആദ്യത്തെ എയിം. അതോടൊപ്പം തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എപ്പോഴും ഒരു സയന്റിഫിക് ജാർഗൻസ് ഒന്നും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാതെ വളരെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാൾ ഒരു ദിവസം എന്റെ ഡെയിലി റൂട്ടീൻ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്താൽ പോലും അതൊരു വലിയ ഇമ്പാക്ട് തരുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ആദ്യം പോയത്. ഇപ്പൊ റെസീലിയൻസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആദ്യം ഇൻഡിവിജ്വൽ ചേഞ്ചിന് അവരെ തയ്യാറെടുപ്പിക്കുക, അല്ലെങ്കിൽ അതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനകത്ത് ചലഞ്ച് ആയിട്ട് എനിക്ക് ഫേസ് ചെയ്തത് ഇവരുടെ അവൈലബിലിറ്റി എപ്പോഴും എനിക്കൊരു ചലഞ്ച് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഫുൾ ടൈം ഇതിനു വേണ്ടി നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അവരുടെ സമയത്തിന് സൗകര്യത്തിനനുസരിച്ച് പോയി കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചില ദിവസങ്ങളിൽ അവർ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ രാവിലകളിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ വൈകുന്നേരങ്ങളിലായിരിക്കാം. അപ്പൊ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസും പോലെയുള്ള കാര്യങ്ങൾ കൊല്ലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തങ്കശ്ശേരി ഭാഗത്തൊക്കെ ഉള്ള ലൈബ്രറികൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ അവിടെയൊക്കെ തന്നെ നമുക്ക് ഡിസ്കഷൻസ് നടത്താൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള യുവാക്കൾ ഇതോടൊപ്പം ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കുറെ ഡിസ്കഷൻസിൽ നിന്നാണ് അവർക്കിത് അവരുടെ പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ വേറെ ആരോ വന്ന് ചെയ്യുന്നതല്ല, ഇത് നമ്മുടെ ഒരു പരിപാടിയാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമുക്ക് അറിഞ്ഞറിയാതെ ഇത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരും. അതാണ് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തത്. നമ്മൾ കൂടുതൽ മെസ്സേജ് ആളുകളിലോട്ട് എത്തിക്കുന്നതിനേക്കാൾ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക, ബിഹേവിയർ ചേഞ്ച് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സീഡ് അവരുടെ മനസ്സിൽ തുടങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു എന്റെ റിസർച്ച് ഇന്റർവെൻഷൻ കൊണ്ട് ഞാൻ, കാരണം അത് വളരെ ചുരുങ്ങിയ ഒരു സമയമായതുകൊണ്ട് നമുക്ക് എനിക്കിപ്പോ എൻറ്റയർ ഒരു അവരെ ഒരു റെസീലിയൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാനൊന്നും ഒരു 3 മാസത്തെ പരിപാടി കൊണ്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ഈ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇൻ എ ലോങ് റൺ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രധാന ഉദ്ദേശം.
1: അപ്പോഴാണ് ഒരുപക്ഷെ ആർട്സ് നമുക്ക് ഇതിലേക്ക് ഫ്യൂസ് ചെയ്യാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുക അല്ലേ?
0: അതെ.
1: ഏതൊക്കെ ആർട്ട് ഫോംസ് ആണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തത്, എന്തിനാണ് ആ ആർട്ട് ഫോംസ് ചൂസ് ചെയ്തത്?
0: ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോയുടെ പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കണമെന്ന്, ഒരിക്കലും ഇതൊരു എന്താണ് സയന്റിഫിക് ലെക്ചർ കേട്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുതെന്ന് ഉള്ളൊരു ആഗ്രഹവും തീരുമാനവും ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലോക്കൽ ആക്ഷൻ ടീമിലെ കുട്ടികൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ പരിപാടി നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്ത്

0: ഇരുന്നത്. നമ്മുടെ ലോക്കൽ ആക്ഷൻ ടീമിന് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അവര് അവരുടെ കമ്മ്യൂണിറ്റികളിൽ അവര് തന്നെ കണ്ടെത്തിയ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ കൃത്യമായ ആളുകളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ലോക്കൽ ആക്ഷൻ ടീമിന് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു അത്. അവർക്കൊരു ഇൻഡിവിജ്വൽ ടാസ്ക്, ഒരു ഗ്രൂപ്പ് ടാസ്ക്, പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ടാസ്ക്കും വേണമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് പോകെ പോകെ അങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് തന്നെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടു. അപ്പൊ അവിടെയാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ലിക്കായ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ആർട്ട് എലിമെന്റ്സ് ഉൾപ്പെടുത്താം എന്നുള്ളത് ഡിസ്കഷനിൽ തന്നെ വന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്ത് ആർട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനകത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന ഒരു നിർദ്ദേശമായിരുന്നു നമുക്ക് പാവക്കൂത്ത് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ പാവക്കൂത്തിന് വേണ്ടിയിട്ടുള്ള പാവകളെ നമ്മൾ അപ്സൈക്കിൾ ചെയ്ത്, അതായത് വീട്ടിലെ പ്രോഡക്ട്സുകൾ, വീട്ടിൽ നമ്മൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ വരില്ലേ, പഴയ തുണികൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതിനകത്ത് നിന്നൊക്കെ തന്നെ അപ്സൈക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ പാവകളെ ഉണ്ടാക്കുന്നത്. ആ പാവകൾ ഉപയോഗിച്ച് തന്നെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി. നമ്മുടെ സ്ക്രിപ്റ്റ് ശരിക്കും നാട്ടിലെ ഒരു രാജാവ്, ആ രാജാവിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ചെയ്യണം തോന്നി. അപ്പൊ പുള്ളി ഒരുപാട് ഫാക്ടറികൾ നിർമ്മിക്കാൻ തുടങ്ങി. ഫാക്ടറികൾ നിർമ്മിക്കേണ്ട ഭാഗമായിട്ട് തന്നെ ഒരുപാട് പരിസ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളി പുള്ളിയുടെ കംഫർട്ടിനെ പറ്റി മാത്രമായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അനന്തര ഫലങ്ങൾ നമ്മളെ മോശമായിട്ട് ബാധിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആ പ്രദേശത്തെ തന്നെ രണ്ട് കൊച്ചുകുട്ടികൾ രാജാവിനെ സമീപിച്ച് രാജാവിനോട് കാര്യങ്ങൾ സംസാരിച്ച് രാജാവിന്റെ മനസ്സിലൊരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പാവകളിയുടെ തീം. ഈ ടീമിനകത്ത് വന്നതുകൊണ്ട് തന്നെ അത് ആളുകളിലോട്ട് ഒരുപാട് എന്താണ് പറയുന്നത്, കുട്ടികളായാലും മുതിർന്നവരായാലും ഒരേപോലെ ഒരുപാട് നാളായല്ലോ ആളുകൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ കണ്ടിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലാണ് വന്നത്. പിന്നെ നമ്മള് തുള്ളൽ കലാരൂപം, നമുക്കറിയാം പണ്ട് തൊട്ട് തന്നെ കുഞ്ചൻ നമ്പ്യാർ എപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അദ്ദേഹത്തിന്റെ തുള്ളലിലൂടെ അവതരിപ്പിക്കണം. അപ്പൊ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു കാലിക പ്രസക്തിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ തുള്ളൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രാമ, നിഴൽപ്പാവക്കൂത്ത്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ വലിയ വലിയ പെയിന്റിങ്സ്, അത് തന്നെ നമ്മൾ പല കാര്യങ്ങളും നാച്ചുറൽ ഡൈസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിനകത്തും ഒരു ആർട്ടിസ്റ്റിക് എലിമെന്റ് അതോട് ചേർന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കിലുള്ള മെസ്സേജും കാര്യങ്ങളും കൺവേ ചെയ്യാനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്.
1: കുട്ടികളുമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോ ഇവർക്ക് തുടങ്ങാൻ പറ്റുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതിനോട് റെസീലിയൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മൈക്രോ ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് എന്താണ് അവർക്ക് എന്താണ് തുടങ്ങാൻ പറ്റുക?
0: നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ പാഴാക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും വെള്ളം പാഴാക്കരുത്, വൈദ്യുതി പാഴാക്കരുത്, അതൊക്കെ എപ്പോഴും നമ്മളൊരു ക്ലീശേ അത് ആരോ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഓരോ കാര്യം, ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നതും അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം കുറച്ച് നമ്മൾ ഷവർ യൂസ് ചെയ്യുന്നതും ഒക്കെയും നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം വരണം എന്നുള്ളതാണ്. അതായത് ഞാനൊരു ഒരു ചെറിയ മാറ്റം എന്റെ ലൈഫിൽ ഉണ്ടാക്കിയാൽ പോലും അതൊരു വലിയ ഇമ്പാക്ട് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ആളുകളിലോട്ട് കൺവേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയാറുണ്ട്, അത് ജസ്റ്റ് പറയുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളൊരു വീട്ടില് ചിലപ്പോൾ മീൻ വാങ്ങിക്കുന്ന വീടായിരിക്കും, എല്ലാ ദിവസവും നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ചിലപ്പോൾ വാങ്ങുക. അപ്പോ ഇന്ന് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയി, ആ കവർ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യണം എന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം പുതിയതെടുക്കും. ഒരു സ്റ്റീൽ പാത്രം നമ്മളവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 20 ദിവസം മീൻ ഒക്കെ വാങ്ങിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തിലെ 20 പ്ലാസ്റ്റിക് കവർ 5 വർഷത്തേക്കോളം നമ്മളവിടെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഒരു ബിഗ് നമ്പർ ആയി. അങ്ങനെ ഒരു ചെറിയ മാറ്റം, അതായത് ഒരു സ്റ്റീൽ പാത്രം നമ്മൾ ഡെയിലി മീൻ വാങ്ങിക്കാൻ വെക്കുന്നു എന്നുള്ള ഒറ്റ ഒരു ഹാബിറ്റ് ഒരു വീട്ടിൽ നിന്ന് തന്നെ എത്രത്തോളം വേസ്റ്റ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ 100 വീട് ആവുമ്പോൾ, 1000 വീട്ടിൽ ആവുമ്പോൾ കൊണ്ടുവരുന്ന ഒരു മാറ്റം വലുതാണ്. അതുപോലെ തന്നെ ഡൂവബിൾ കാര്യങ്ങളാണ് നമ്മൾ ആൾക്കാരോട്ട് കൺവേ ചെയ്യുന്നത്. ഒരു മാറ്റം പോലും വലിയ വ്യത്യാസം കൊണ്ടുവരും. ഇപ്പൊ നമ്മളൊരു 5ഓ 6ഓ 10ഓ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുക ഒന്നും വേണ്ട. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ശരിക്കും പൊരുതുമ്പോൾ ഒരു 100 ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതല്ല നമുക്ക് സസ്റ്റൈനബിലിറ്റിക്ക് ചെയ്യുന്നത്. ഒരു 1000 ആൾക്കാർ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇംപെർഫെക്റ്റ് ആയിട്ട് കുറച്ച് സസ്റ്റൈനബിൾ ഹാബിറ്റ്സ് ചെയ്താൽ പോലും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും.
1: ഫീൽഡ് വർക്കിന് ശേഷം കേരളത്തിന്റെ തീരദേശ ഭാവിയെ കുറിച്ച് എന്താണ് പ്രതീക്ഷകൾ?
0: എനിക്ക് നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. ഞാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പല സമയത്തും ഇതിപ്പോ ഇല്ല, നമുക്ക് അങ്ങോട്ടൊരു നല്ലൊരു ഭാവി ഇല്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നില്ല. തീരദേശ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് മാത്രമല്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നുള്ള കുറെ കൺഫ്യൂഷൻസും അതൊക്കെ മാറി നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വളരെ എഫിഷ്യൻസി ഉള്ള ആളുകളും ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തരത്തിൽ മനസ്സുള്ള ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ

0: നമുക്കൊന്ന് പ്രോപ്പറാക്കി, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പറാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: താങ്ക് യു ശ്രീചന്ദന. ശ്രീചന്ദനയുടെ ആക്ഷൻ ഫോർ ദ ക്ലൈമറ്റ് ടുമോറോ ഇനിഷ്യേറ്റീവ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ, അതിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.
0: താങ്ക് യു.
2: പരിസ്ഥിതി ദിനത്തിൽ യുവ ഗവേഷകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന സംഘടനയുടെ സ്ഥാപകയായ ശ്രീചന്ദ്രയുമായി അലോക് രാജ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. Thank you.

0: ആകാശവാണി സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
3: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മഞ്ജു വിജയൻ, കല്ലറ, ആതിര എം എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും മണി കെ ചെന്താപ്പൂര്, ഇജാസ് യൂനുസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം മഞ്ജു വിജയൻ, കല്ലറ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത, യാത്രയുടെ അന്ത്യം.
4: യാത്ര

ഒരുമയായി എഴുതിരി കൊളുത്തിയ നിലവിളക്കിൻ ചാരചമ്രം പടിഞ്ഞൊരാൾ മുന്നിലെ വലിയ പുസ്തകത്തിൽ നിന്നൊരേട് ചീന്തിക്കളയുന്നു ഭവാൻ. അതിനുമപ്പുറം

0: ആനി ഞാൻ വീണ്ടും അഹല്യയായി. ശാപമോക്ഷമേ കിരാമ, നീ വീണ്ടും ഞാൻ അഹല്യയായി.
1: മഞ്ജു വിജയൻ കല്ലറ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി മണി കെ ചെന്താപ്പൂര് അവതരിപ്പിക്കുന്ന കഥ വാർദ്ധക്യ കനവുകൾ.
2: വാർദ്ധക്യത്തിൻ്റെ ഗാഢാലിംഗനത്തിൽ തല നരച്ച് കണ്ണുകൾ കുഴിയിലാണ്ട് കവിളൊട്ടി പല്ലുകൾ കൊഴിഞ്ഞ് എല്ലുന്തിയ ശരീരവുമായി ഉണക്കച്ചുള്ളി പോലെ ഉന്മേഷരഹിതനായി കാറ്റും വെളിച്ചവും സ്വാതന്ത്ര്യത്തോടെ കടന്നുചെല്ലാൻ മടിക്കുന്ന മുറിക്കുള്ളിൽ സദാ വീടിൻ്റെ മേൽക്കൂരയിൽ കണ്ണറിഞ്ഞ് വൃദ്ധൻ കിടന്നു. ഈ കിടപ്പ് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, വളരെ കാലമായിരിക്കുന്നു. എല്ലാറ്റിനും ഒരു കൈത്താങ്ങ് ഒഴിച്ചുകൂടാൻ കഴിയാതാവുകയും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ശരീരം മരവിക്കുകയും പൊട്ടുകയും ചെയ്തിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസ്വാസ്ഥ്യങ്ങൾ ഒഴിച്ചാൽ വൃദ്ധന് ഭക്ഷണത്തിലോ പരിഗണനയിലോ ഒരു കുറവും വീഴ്ചയും ഉണ്ടായിരുന്നില്ല. എങ്കിലും വൃദ്ധൻ്റെ കൺകോണുകളിൽ പലപ്പോഴും ഒരു തുള്ളി കണ്ണീർ തിളങ്ങിക്കിടന്നു. അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. വൃദ്ധന് മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൗവനാരംഭത്തിൽ തന്നെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവിനെ കണ്ടെത്തി അവൾക്കൊരു ജീവിതം രൂപപ്പെടുത്തി കൊടുത്തിരുന്നു. അതിനാൽ വൃദ്ധന് മകളെ ഓർത്ത് വേവലാതിപ്പെടേണ്ടിയിരുന്നില്ല. അവൾ ഭാര്യയും അമ്മയുമായി ഭർത്താവിനൊപ്പം ഉല്ലാസ ജീവിതം നയിക്കുന്നതിൽ വൃദ്ധൻ വളരെ സന്തോഷിച്ചു. വൃദ്ധൻ മകളോടൊപ്പമായിരുന്നു. അങ്ങനെ മകൾക്ക് എപ്പോഴും അച്ഛനെ ശ്രദ്ധിക്കുവാനും സാധിച്ചു. അച്ഛനോട് മകൾക്ക് അതിരുകവിഞ്ഞ സ്നേഹവും ബഹുമാനവുമായിരുന്നു. മരുമകനും പേരക്കിടാവിനും അങ്ങനെ തന്നെ. മകളുടെ സ്നേഹസമ്പന്നമായ ശുശ്രൂഷയിൽ വൃദ്ധൻ വീർപ്പുമുട്ടാറുണ്ടെന്ന സത്യം അവൾ അറിഞ്ഞില്ല. ചിലപ്പോഴൊക്കെ വൃദ്ധൻ അതോർത്ത് കരഞ്ഞു. വൃദ്ധൻ്റെ ഏത് ആവശ്യവും ഏതു സമയത്തും നിർവഹിക്കുവാൻ മകൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവൾ കുട്ടിയായിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചത്. പിന്നെ മറ്റൊരു വിവാഹത്തിന് ചിന്തിക്കാതെ അയാൾ അവൾക്ക് അമ്മയുമായി. അച്ഛൻ്റെ ത്യാഗനാളുകളെ അവൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചു. തന്നെ കുളിപ്പിക്കുന്നത്, കുഞ്ഞുടുപ്പുകൾ ധരിപ്പിക്കുന്നത്, പൊട്ടുതൊടുന്നത്, ബാഗും തൂക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ അങ്ങനെ. വൃദ്ധൻ ഭാഗ്യവാനായിരുന്നു. വാർദ്ധക്യത്തിൽ ഇത്ര സുരക്ഷയും സൗഭാഗ്യവും ആർക്ക് ലഭിച്ചു എന്ന് വരില്ലല്ലോ. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വൃദ്ധനെ എന്തോ അലട്ടുന്നതുപോലെ ചുക്കിച്ചുളിഞ്ഞ മുഖം വിളിച്ചറിയിച്ചു. ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൃദ്ധൻ ആരോടും അത് പറഞ്ഞതുമില്ല. അന്ന് മുറ്റത്ത് പത്തുമണിപ്പൂക്കൾ ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ടുണർന്നു. മകനെ സ്കൂളിലേക്കും ഭർത്താവിനെ ഓഫീസിലേക്കും യാത്രയാക്കി മകൾ അച്ഛൻ്റെ മുറിയിലേക്ക് പാളി നോക്കി. അപ്പോൾ വൃദ്ധൻ്റെ കൺകോണുകളിൽ നിന്നും കണ്ണുനീർ കവിളിലൂടെ കട്ടിലിൽ വിരിച്ച പുത്തൻ പുതപ്പിൽ അലിഞ്ഞുചേരുന്നത് അവൾ കണ്ടു. അച്ഛൻ കരയുന്നത് ആദ്യമായി കണ്ട അവൾ വല്ലാതെ പരിഭ്രമിക്കുകയും അസ്വസ്ഥയാവുകയും ചെയ്തു. അവൾ അച്ഛൻ്റെ അരികിലെത്തി സാരിത്തുമ്പുകൊണ്ട് കണ്ണീരൊപ്പി. മകൾ ചോദിച്ചു, അച്ഛന് എന്തു പറ്റി? പറയൂ അച്ഛ, എന്തിനാണ് കരഞ്ഞത്? വൃദ്ധൻ ഒന്നും പറയാതെ മുകളിലേക്ക് നോക്കിത്തന്നെ കിടന്നു. സാധാരണ കാണുന്ന മാത്രയിൽ തന്നോട് എന്തെങ്കിലും ചോദിക്കുകയും വരണ്ട ചുണ്ട് കൂട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന അച്ഛൻ തന്നെ തീരെ ഗൗനിക്കാത്തതിൽ അവൾ ആശ്ചര്യപ്പെട്ടു. അവൾ ആലോചിക്കുകയായിരുന്നു, അച്ഛൻ എന്തിനാകും കരഞ്ഞത്? താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി എന്ന തോന്നൽ കൊണ്ടാകുമോ? ഇനി വല്ല

0: അസുഖവും അതോ ഇനി ഏതു നിമിഷവും മരണത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ആണ്ടുപോകുമെന്ന ഉൾഭയമാകുമോ? നിശബ്ദമായി കരയാൻ തക്ക വിധം മറ്റൊരു കാരണവും കാണുന്നുമില്ല. എങ്കിലും അവൾക്ക് തെല്ലും സമാധാനം തോന്നിയില്ല. മകൾ അച്ഛൻ്റെ തലയ്ക്കൽ ചെന്നിരുന്ന് വീണ്ടും ചോദിച്ചു, അച്ഛ പറയൂ, എന്തിനാണ് അച്ഛൻ കരഞ്ഞത്? വൃദ്ധൻ മുകളിലേക്ക് നോക്കിത്തന്നെ കിടന്നു. അവൾ പറഞ്ഞു, അച്ഛന് എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്കുടനെ ആശുപത്രിയിൽ പോകാം. ഞാൻ വണ്ടി വരുത്തട്ടെ. വേണ്ട മോളെ, വൃദ്ധൻ പതുക്കെ ചുണ്ടനക്കി. എനിക്ക് ഒരസുഖവുമില്ല. വൃദ്ധൻ നിശബ്ദനായി. അവൾ നിർബന്ധിച്ചു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കാൻ എൻ്റെ അവസ്ഥയിൽ എത്തണം. ഇക്കാര്യത്തിൽ അച്ഛനെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വൃദ്ധൻ നനവുപടർന്ന കണ്ണുകളോടെ മകളെ നോക്കി. മകൾ ഒന്നും പിടികിട്ടാതെ അച്ഛനെയും നോക്കിയിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ഭർത്താവിനോട് അവൾ കാര്യം പറഞ്ഞു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. അവർ ഒരുമിച്ച് വൃദ്ധന്റെ മുറിയിലെത്തി. കാൽപെരുമാറ്റം കേട്ട് വൃദ്ധൻ മുഖം തിരിച്ചു. കസേര വൃദ്ധന് അരികിലേക്ക് വലിച്ചിട്ട് അയാൾ ഇരുന്നു. രേണുക എല്ലാം പറഞ്ഞു. അച്ഛന് കരയത്തക്കതായി ഇവിടെ എന്താണുണ്ടായത്? അച്ഛൻ്റെ കണ്ണീര് കണ്ട ശേഷം അവൾ ഇന്നൊരു വക കഴിച്ചിട്ടില്ല. കാര്യമെന്തുമാകട്ടെ, അച്ഛൻ പറഞ്ഞേ പറ്റൂ. വൃദ്ധൻ നിശബ്ദത പാലിച്ചു. എന്നാൽ അവരുടെ നിർബന്ധം കൂടി വന്നപ്പോൾ പറയാതിരിക്കാൻ വയ്യെന്നായി. വൃദ്ധൻ പതുക്കെ പറഞ്ഞു, എനിക്ക് കവല വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പുറം ലോകം കണ്ടിട്ട് എത്ര നാളായി. എൻ്റെ സ്നേഹിതൻ രാഘവനും നല്ല സുഖമില്ലെന്ന് കേട്ടു. അവനെ കാണാൻ ഒരു കൊതി. പിന്നെ ചായക്കടക്കാരൻ വാസുപിള്ളയെയും ബീഡി തീർപ്പുകാരൻ ആശാനെയും ഒന്ന് കാണണം. കുറച്ചു ദിവസമായി ഇങ്ങനെയൊക്കെ തോന്നുന്നു. നാട്ടിൻപുറം അച്ഛൻ അവസാനമായി ഒന്ന് കണ്ടോട്ടെ. എപ്പോഴാ എന്നെ പുറത്തേക്ക് കൊണ്ടുപോവുക? വാക്കുകൾ മുറിഞ്ഞു. വൃദ്ധൻ അവരുടെ മുഖത്തേക്ക് നോക്കി. നിസ്സഹായത നിഴൽ വിരിച്ചിരിക്കുന്നു. വൃദ്ധൻ അത് പ്രതീക്ഷിച്ചിരുന്നു. മകളാണ് അല്പം കർക്കശ ഭാഷയിൽ പറഞ്ഞത്, അച്ഛൻ എന്താണ് ഈ പറയുന്നത്? തനിയെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അച്ഛന് ഇവിടെ എന്തിൻ്റെ കുറവാണുള്ളത്? സ്വസ്ഥമായി കിടന്നാൽ പോരെ. മകൾ സ്നേഹത്തോടെ എതിർപ്പ് പ്രകടിപ്പിച്ചു. നനവു പടർന്ന് വൃദ്ധന് കാഴ്ച മങ്ങി. വൃദ്ധൻ പറഞ്ഞു, ഞാൻ അതാണ് പറഞ്ഞത് നിനക്ക് മനസ്സിലാകില്ലെന്ന്. എൻ്റെ അവസ്ഥയിൽ എത്തുമ്പോഴേ മോൾക്കത് മനസ്സിലാകൂ. അല്ലാതെ ആർക്കും അത് മനസ്സിലാവില്ല. വൃദ്ധൻ ആരോടെന്നില്ലാതെ പ്രവൃത്തുകൊണ്ടിരുന്നു. എന്നാൽ മകൾക്ക് എല്ലാം മനസ്സിലാവുക തന്നെ ചെയ്തു. പിറ്റേന്ന് ഭർത്താവിനെ ഓഫീസിലേക്കും മകനെ സ്കൂളിലേക്കും വിട്ട ശേഷം മകൾ അച്ഛൻ്റെ അടുത്തെത്തി. വൃദ്ധനെ അമ്പരപ്പിച്ചുകൊണ്ട് മകൾ പറഞ്ഞു, അച്ഛൻ വരൂ, കൂട്ടുകാരെ കാണാൻ പോകാം. വൃദ്ധൻ അത് പ്രതീക്ഷിച്ചതേയില്ല. മകൾ വസ്ത്രങ്ങൾ ധരിക്കുവാൻ അച്ഛനെ സഹായിച്ചു. പിന്നെ മകളുടെ കൈപിടിച്ച് വൃദ്ധൻ പുറത്തേക്ക് നടന്നു. ആദ്യം സഹപാഠിയായ രാഘവക്കുറുപ്പിൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ വാസുപിള്ളയെയും ബീഡി തീർപ്പുകാരൻ ആശാനെയും കണ്ടു. അപ്പോഴത്തെ അച്ഛൻ്റെ സന്തോഷം കണ്ട് മകൾക്ക് കണ്ണു നിറഞ്ഞു. പിന്നെ പഴയ ഊടുവഴികളിലൂടെ കുറച്ചു നടന്നു. വല്ലാത്ത കിതപ്പ്. മതിമോളെ, ഇനി വീട്ടിലേക്ക് പോകാം. മകളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വൃദ്ധൻ വീട്ടിലേക്ക് പതുക്കെ നടന്നു. അന്നു രാത്രി കതകിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് വൃദ്ധൻ ഉണർന്നത്. ആരാ? വൃദ്ധൻ ഭയത്തോടെ ചോദിച്ചു. ജനൽ ഗ്ലാസിലൂടെ പുറത്ത നിലാവിൽ ആരോ നിൽക്കുന്നതായി തോന്നി. കതക് മാന്ത്രിക സ്പർശം പോലെ തുറക്കപ്പെട്ടു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിക്കുട്ടി. അതെ, തൻ്റെ ലക്ഷ്മിക്കുട്ടി. വൃദ്ധൻ്റെ ചുക്കിച്ചുളിഞ്ഞ വലതുകൈയിൽ അവർ പതുക്കെ പതുക്കെ തൊട്ടു.
1: മണി കെ ചിന്താപൂര് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. അടുത്തതായി ആതിര എം അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത സ്വാർത്ഥത.

0: ആതിര എം അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഇജാസ് യൂനുസ് അവതരിപ്പിച്ച കഥ ഒരു പുഴുജനനം.
1: വെറുമൊരു പുഴുവായി ഇഴഞ്ഞു നീങ്ങിക്കണ്ട കാഴ്ചകൾ, ഒരു നിറം, ഒരേ രുചി, ഒരേ ചിന്ത. കഴിഞ്ഞു എൻ്റെ ഈ ലോകം. ചുരുങ്ങിയ ലോകകാഴ്ചകളാൽ ഇടുങ്ങിപ്പോയ ചിന്ത. മതി, എല്ലാം കഴിഞ്ഞു. പക്ഷേ അന്നെല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തല ഉയർത്തി നോക്കാൻ തോന്നി. ഹോ, ഞാൻ കണ്ട കാഴ്ച എന്ത് ഭംഗിയാണ്! ഒരുപാട് നിറങ്ങൾ തുള്ളിയിളകുന്നു. എന്താണത്? ശലഭം, ചിത്രശലഭം എന്ന അറിവ്. കൗതുകമായിരുന്നു പിന്നെ അതുപോലെ തുള്ളിയിളകാൻ, നിറങ്ങളുണ്ടാകാൻ. അവസാനിച്ച ലോകത്തു നിന്ന് പ്രതീക്ഷ എന്ന ആദ്യ മുകുളം പൊട്ടി. ഞാനതിനുവേണ്ടി ആഗ്രഹിച്ചു. വെറുമൊരാഗ്രഹമല്ല, പിന്നെ എൻ്റെ ലോകത്തോളം വലിപ്പത്തിൽ. അന്നത്തെ കാഴ്ചകൾ പതിയെ മങ്ങി. ഇരുട്ടിൻ്റെ പുതപ്പ് മൂടി ഞാൻ സ്വപ്നം കണ്ടു. പ്രകൃതി എൻ്റെ ആഗ്രഹത്തെയും പൊതിഞ്ഞു സംരക്ഷിച്ചു. ഒരു യുഗമെടുത്തോ അറിയില്ല. വല്ലാത്ത പ്രകാശം. ഇരുട്ടിന് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. ഞാൻ ഉണരുകയാണ്. അതോ പുനർജനിക്കുകയാണോ? അതെ, എനിക്കെല്ലാം കാണാം പഴയതുപോലെ. പക്ഷേ എന്നിലെ മാറ്റം, പുതുമയുള്ള ശ്വാസം, തെളിഞ്ഞ കാഴ്ച. നിറങ്ങളിൽ മുങ്ങി ഞാൻ പതിയെ പുറത്തേക്ക് വന്നു. ഹായ്, ഇന്നെനിക്ക് ഭംഗിയുള്ള ചിറകുകളുണ്ട്, ആരോ പിടിപ്പിച്ചു തന്ന പോലെ. ഞാൻ ആ ചിറകുകൾ മെല്ലെ വീശി തുള്ളിയിളകാൻ തുടങ്ങി. ഇഴഞ്ഞു നടന്ന ഞാൻ പറക്കുന്നു. ഇഴഞ്ഞുകണ്ടതല്ല ലോകം, അത് വെറുമൊരു ഇലവട്ടം മാത്രമായിരുന്നു. പതിയെ ഞാൻ പറന്നു. ഇലവട്ടം കഴിഞ്ഞു. ഒരു ചെടിക്കു മീതെ, പൂക്കൾക്കും മീതെ, കുറച്ചുകൂടി മുകളിലേക്ക്, പൂന്തോട്ടത്തിനും മീതെ. ശരിക്കും ഇതാണ് ലോകം, ഇതാണ് ജീവിതം. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. മണമുള്ള, തേൻ നിറഞ്ഞ പൂക്കളുള്ള, നിറങ്ങൾ

ഉള്ള കൂട്ടുകാരുടെ പുതിയ അയൽവാസികളുടെ ലോകം. എൻ്റെ ആഗ്രഹം പോലെ, സ്വപ്നം പോലൊരു ജീവിതം. പുഴുവല്ല, ഇന്ന് ഞാൻ പൂമ്പാറ്റയാണ്. മതിച്ചു നടന്ന വസന്തകാലങ്ങൾ, എന്തിലും സന്തോഷം കണ്ട ചങ്ങാത്തങ്ങൾ, എൻ്റെ ഈ നിറങ്ങളുടെ വലിയ ലോകത്ത് എന്നാലാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വച്ചു. മണമുള്ള നിറങ്ങളുള്ള പൂക്കളുടെ തലമുറകൾ ഞാനും എൻ്റെ ചങ്ങാതിമാരും കൂടി ഉണ്ടാക്കി. ഹാവോ, ഇതൊക്കെയാണ് ജീവിതവും ലോകവും. ഞാൻ നെടുവീർപ്പിട്ടു. പെട്ടെന്നാണ് എന്തോ ഒന്ന് താഴ്ന്നു വന്ന എൻ്റെ കൂട്ടുകാരൻ പൂമ്പാറ്റയെ റാഞ്ചി പറഞ്ഞത്. എൻ്റെ കാഴ്ചയിൽ ഇന്ന് വരെ പെടാത്ത ഒന്ന്. ശക്തൻ നടുക്കത്തിലാണേലും എന്നിൽ കൗതുകം ഉണർന്നു. എൻ്റെ നീലക്കറുമ്പൻ ചങ്ങാതിയോട് ഞാൻ തിരക്കി. അവനും അറിയില്ല. ആ നിമിഷം മനസ്സിലായൊരു കാര്യം, എൻ്റെ ലോകത്തിനപ്പുറം കുറേ കൂടെ വിശാലമായൊരു ലോകം കാത്തിരിക്കുന്നു. ശക്തരുടെ, ബുദ്ധിമാന്മാരുടെ. ഇല്ലേൽ പതുങ്ങിയിരുന്ന് ഈ പണി ചെയ്യില്ല. തീർച്ച. ആ ലോകം സ്വപ്നം കണ്ട് കണ്ട് തേന്നുകർന്ന് ഞാനൊരു പൂവിലിരുന്നുറങ്ങിപ്പോയി. ആ പൂവ് പിന്നെ വിടർന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനാൽ ഞാൻ ഇന്നൊരു പക്ഷിയായി. വലിയ ആകാശ കാഴ്ചകൾ, അരുവിയും കുന്നും.

0: ശക്തരുടെ ബുദ്ധിമാന്മാരുടെ ഇല്ലേൽ പതുങ്ങിയിരുന്ന് ഈ പണി ചെയ്യില്ല. തീർച്ച. ആ ലോകം സ്വപ്നം കണ്ട് കണ്ട് തേന്നുകർന്ന് ഞാനൊരു പൂവിലിരുന്നുറങ്ങിപ്പോയി. ആ പൂവ് പിന്നെ വിടർന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനാൽ ഞാൻ ഇന്നൊരു പക്ഷിയായി. വലിയ ആകാശ കാഴ്ചകൾ, അരുവിയും കുന്നിൻ ചെരുവുകളും എല്ലാം നിറഞ്ഞ പുതിയ ലോകം. കുടത്തിലെ ഇച്ചിരി വെള്ളത്തിൽ കല്ലുകൾ പെറുക്കിയിട്ട് ഞാൻ വെള്ളം കുടിച്ചു. ഇഴഞ്ഞ ശൈശവും തുള്ളിച്ചാടിയ ബാല്യവും അല്ലെന്ന്, ഇവിടെയാണ് ജീവിതം. കൗമാരത്തിൻ്റെ തെറുപ്പ്, വലിയ കാഴ്ചവട്ടം, ഉയർന്ന ചിന്തകൾ സമ്മാനിക്കുന്നു. നന്മ നിറഞ്ഞ കുറേ ചങ്ങാതിക്കിളികൾ, പറവ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം, കുസൃതിത്തരങ്ങൾ, വാശികൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ. ഒരിക്കൽ എൻ്റെ സന്തത സഹചാരക്കിളി എന്നോട് പറഞ്ഞു, നീ നിന്നെ നോക്കിയിട്ടുണ്ടോ? നിനക്ക് ഞങ്ങളുടെ രൂപമല്ല, ശരിക്കും വലിയ ചിറകുകളാണ് നിനക്ക്. ഞാനെന്ന് ആദ്യമായി എന്നെ നോക്കിക്കണ്ടു. ശരിയാണ്, ഞാൻ വെറുമൊരു പക്ഷിയല്ല. അതേടാ, നീ വലിയ ചിറകുള്ള, കൂടുതൽ കാഴ്ചയുള്ള, ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പരുന്താണ്. പിന്നെ നീ എന്തിനാണ് ഈ കാക്കകൾക്കും താഴെ പറക്കുന്നത്? അവൻ്റെ ഇടറിയ ശബ്ദവും നിറഞ്ഞ കണ്ണുകളും എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ചു. ഉണരുമ്പോൾ ഞാൻ പരുന്തായിരിക്കുന്നു. ഇന്നെനിക്ക് യൗവനത്തിൻ്റെ പ്രസരിപ്പാണ്. ഉയർന്നു പറന്ന് വലിയ ലോകത്തെ കണ്ടു. ആ അറിവും വിശാലമായ ചിന്തയും മനസ്സിനും വിശാലത നൽകി. മാമരങ്ങളും മലകളും എല്ലാം താഴെയാക്കി ഞാൻ ഉയരങ്ങളിൽ ചിറകു വീശി. മേഘങ്ങൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി. അതിൽ ചിലത് ഗർഭം ധരിച്ചു മഴയെ പെറ്റുകൂട്ടി. പതിയെ ഞാൻ ആ മഴമേഘങ്ങൾക്കും മുകളിൽ പറക്കാൻ പഠിച്ചു. ഇന്ന് മഴയും ഇടിമിന്നലുകളും എന്നെ ഭയപ്പെടുത്താറില്ല. ഞാൻ ഉയരങ്ങളിൽ ജീവിച്ചു. പറവയായിരുന്നപ്പോൾ എന്നിലെ എന്നെ കണ്ട ചങ്ങാതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടുകാരാ, ഉയരങ്ങളിൽ പറക്കാതെ അന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം പറന്നിരുന്നെങ്കിൽ തണലേകാൻ കഴിയാത്ത വെറുമൊരു നിഴലായി മാത്രം ഇന്നും അവശേഷിച്ചേനെ. എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ച ആ സങ്കടങ്ങൾക്കിന്ന് എത്ര വലിയ സന്തോഷമാണ്. ഇവിടെയും നല്ല ബന്ധങ്ങളുണ്ടായി. ഉയർന്നു പറക്കുമ്പോഴും എൻ്റെ കാഴ്ച ഇങ്ങു താഴെ ഒരു നെൽമണിയിൽ പോലും ഞാൻ സൂക്ഷിച്ചു പോന്നു. ഒരു പുഴുജന്മം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. കുറേ കൂടെ വലിയ ചിറകുകളായി. മറ്റു പരുന്തുകളെ നയിച്ചു മുന്നോട്ടു പോയി. കാലങ്ങളുടെ ബന്ധങ്ങളും സ്നേഹവും പരുന്തുമല്ല നീ ചിറകുള്ള മാലാഖയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മാലാഖയാണ്. ഞാനൊരു പിടി നന്മ സൂക്ഷിക്കേണ്ടവൻ, നേതൃത്വത്തിനപ്പുറം സഹായമാകേണ്ടവൻ. മാലാഖമാരിൽ ശ്രേഷ്ഠനായ ജിബ്രീലിനെ പോലെ നിനക്ക് തിളങ്ങുന്ന കണ്ണുകളുണ്ട്, ഒരു നക്ഷത്ര തിളക്കം. ഇനി നീ നക്ഷത്രമാകേണ്ടവനാണോ, അതോ മാലാഖയായി ജീവിച്ചതുകൊണ്ട് തിളങ്ങാതെ പോയ നക്ഷത്രമാണോ? ഞാനിന്ന് തിരിച്ചറിയുന്നു എൻ്റെ ഈ വലിയ ലോകം. ഏഴാകാശങ്ങളും അതിനു താഴെയുള്ളതെല്ലാം അടങ്ങിയ വലിയ കാഴ്ചകളുടെ, അറിവുകളുടെ വിശാലതയിൽ ഞാൻ ആ നക്ഷത്രമാകാൻ മോഹിച്ചു. ആയിരം കാന്താരി പൂത്തിറങ്ങിയ ആകാശത്ത് ഇന്ന് ഞാനൊരു നക്ഷത്രമാണ്. വേലികളില്ലാത്ത ചിന്തകളുടെ, നേട്ടങ്ങളുടെ, മനുഷ്യത്വത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ ഒരു നക്ഷത്രം കൂടുതൽ തിളക്കത്തിൽ കാണപ്പെട്ടു. കണ്ടോ നീയെ, ഒരു പുഴുവായി ജന്മമെടുത്ത് ശലഭമായി, പക്ഷിയായി, പക്ഷിരാജാവായി, മാലാഖയായി, പിന്നെ ആ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ വലിയ നേട്ടത്തെ. ഒരു ഇടനാഴിയുടെ വലിപ്പത്തിലിരുന്ന് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി, മോനുമാകണ്ടേ ആ നക്ഷത്രത്തെ പോലെ എന്ന് പറഞ്ഞു മാമൂട്ടുന്നു. ആ കുഞ്ഞ കൈകൾ മുകളിലേക്കുയർത്തി കണ്ണുകൾ മിഴിച്ച് ഇങ്ങ് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു.
1: ഇജാസ് യൂനുസ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 8:30.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ച് കേൾക്കാം.
3: ഗ്രാമീണ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുക, മാതൃ നവജാത ശിശുക്കളുടെയും കൗമാരക്കാരുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഇവരിലെ പോഷകാഹാരക്കുറവ് പ്രശ്നം പരിഹരിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെ 2005 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം. 2013 ദേശീയ നഗര ആരോഗ്യ ദൗത്യം രൂപീകൃതമായതോടെ ദേശീയ ആരോഗ്യ ദൗത്യം എന്ന പൊതുവായ പേര് നൽകുകയും ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം NRHM, ദേശീയ നഗര ആരോഗ്യ ദൗത്യം NUHM എന്നിങ്ങനെ 2 ഉപപദ്ധതികൾ ഇതിന്റെ കീഴിൽ വരികയും ചെയ്തു. ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം, ദേശീയ നഗരാരോഗ്യ ദൗത്യം, തൃതീയ പരിചരണ പരിപാടികൾ, ആരോഗ്യത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മാനവശേഷി ഉപയോഗപ്പെടുത്തൽ എന്നീ പ്രധാന 4 ഘടകങ്ങളാണ് ഈ ദൗത്യത്തിലുള്ളത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ചില പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് അഥവാ TFR, ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതകാലത്ത് ജനിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണമാണ് TFR എന്ന് പറയുന്നത്. ഇത് 2.1 കുറയ്ക്കുക, ശിശുമരണനിരക്ക് 25 കുറയ്ക്കുക, മാതൃമരണനിരക്ക് 1 കുറയ്ക്കുക, മലേറിയ കേസുകൾ 1,000 പേരിൽ 1 എന്നതിൽ താഴെ കൊണ്ടുവരിക, 15 വയസ്സുമുതൽ 49 വയസ്സുവരെയുള്ള സ്ത്രീകളിൽ വിളർച്ച തടയുകയും കുറയ്ക്കുകയും ചെയ്യുക, ക്ഷയരോഗം മൂലമുള്ള മരണനിരക്കും പകുതിയായി കുറയ്ക്കുക എന്നിവയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ഈ ദൗത്യത്തിന് കീഴിലുള്ള പ്രധാന സംരംഭങ്ങളെക്കുറിച്ചറിയാം. ആശുപത്രികളിൽ രോഗികൾക്ക് സൗകര്യങ്ങൾ ഉറപ്പാക്കാനായി രോഗി കല്യാൺ സമിതി രൂപവത്കരിക്കുക, രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സബ്സെന്ററുകളിലേക്കുള്ള യുണൈറ്റഡ് ഗ്രാന്റുകൾ അനുവദിക്കുക, സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രസവിക്കാൻ ഗർഭിണികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി മാതൃമരണ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനനി സുരക്ഷാ യോജന, ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതു ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവവും 1 വയസ്സിനു താഴെയുള്ള രോഗബാധിതരായ കുട്ടികൾക്ക് ആരോഗ്യ സേവനങ്ങളും സൗജന്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ദേശീയ ആംബുലൻസ് സേവനങ്ങൾ, ദേശീയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, വിവര സാങ്കേതിക വിദ്യയിലൂടെ പരിചരണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നീ സംരംഭങ്ങളൊക്കെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമാണ്. രാജ്യത്തുടനീളം 1,000,000-ത്തിലധികം വരുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ അഥവാ ആശാപ്രവർത്തകർ ഗർഭകാല പരിചരണത്തെക്കുറിച്ച് അവബോധം നൽകുകയും അമ്മയ്ക്കും കുഞ്ഞിനും കൃത്യസമയത്തുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉറപ്പുവരുത്തുകയും സാംക്രമിക രോഗ നിയന്ത്രണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രതിരോധ കുത്തിവയ്പ് യജ്ഞമായ മിഷൻ ഇന്ദ്രധനുസിന് വ്യാപകമായ പ്രചരണം നൽകുകയും ചെയ്യുന്നു. ശുചിത്വം, വിദ്യാഭ്യാസം, പോഷകാഹാരം തുടങ്ങിയ ആരോഗ്യത്തിന്റെ വിവിധ നിർണായക ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ തലങ്ങളിലും അന്തർമേഖലാ സംയോജനത്തോടെ പൂർണമായും പ്രവർത്തനക്ഷമമായ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള വികേന്ദ്രീകൃതമായ ആരോഗ്യ വിതരണ സംവിധാനം സ്ഥാപിക്കാൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിലൂടെ സാധിക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ ആരോഗ്യ ദൗത്യത്തെക്കുറിച്ചാണ്.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ലോകം ക്രമേണ ഒരു ഹരിത ഭാവിയിലേക്ക് പ്രയാണം ചെയ്യുകയാണെന്നും ഇന്ത്യ ഇതിന് വലിയ സംഭാവന നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഡാമിനിൽ 2,970 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. ഡൽഹി മാളവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിൽ 13 വിദേശ പൌരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെയാണ് യുഎസിൽ നിന്ന് തിരികെ അയച്ചതെന്നും എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 3,567 ആയിരുന്നുവെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലഫ്റ്റനന്റ് ജനറൽ ദേവേന്ദ്ര ശർമ്മയുടേതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി സൃഷ്ടിച്ച AI നിർമ്മിത വീഡിയോ പങ്കിടരുതെന്നും PIB അഭ്യർത്ഥിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തമായി. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വ്യാപകമായ മഴക്കെടുതികളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വിവിധ ജില്ലകളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. നാളെയും മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ടുകൾ, ഹോംസ്റ്റേ ഉൾപ്പെടെ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ജില്ലയിലെ എല്ലാ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണ് നീക്കലും നിർത്തിവയ്ക്കാനും നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് UBMC സ്കൂളിന് സമീപമുള്ള വലിയ മതിൽ ഇന്ന് ഉച്ചയോടെ തകർന്നു. അപകട സമയത്ത് പരിസരവാസികൾ പ്രദേശത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് നഗരത്തിൽ ശക്തമായ മഴ. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ബീച്ച് റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. വീശിയടിച്ച കാറ്റിൽ കടകളുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണെങ്കിലും ആളപായമുണ്ടായില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരമനയാറ്റിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ ഭാഗത്തും മണിമലയാറ്റിലെ കല്ലൂപ്പാറ മേഖലയിലും കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. ഈ നദികളിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് ശൃംഖലയുടെ ഉറവിടം കണ്ടെത്താൻ കർശന പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഇന്റലിജൻസ് സംഘത്തെ നിയോഗിച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ നൽകുന്നവരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വനംവകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോടൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി 100 ദിവസത്തിനുള്ളിൽ

0: സ്ഥാപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എറണാകുളം മലയിടം ദുരത്തിലെ പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ജൂൺ 16-നകം പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഇരുവിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി അറിയിച്ചു. പ്രദേശത്ത് തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ഈ മാസം 8-ന് ആരംഭിക്കുന്ന വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. IoT ആൻഡ് റോബോട്ടിക്സ്, AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെൻറ്റ് യൂസിംഗ് ഫ്ലാസ്ക്, ഡാറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലാണ് ഇന്റേൺഷിപ്പിന് അവസരമുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് skillcenter.ihrd.ac.in. ഫോൺ നമ്പറുകൾ 9495069307, മറ്റൊരു നമ്പർ 8547005087, മറ്റൊരു നമ്പർ 8136882389, ഒരു നമ്പർ കൂടി 0471250612. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നു. നാളെ നടത്തറ പഞ്ചായത്ത്, ഈ മാസം 9-ാം തീയതി മുളങ്ങുന്നത്തുകാവ് കോലഴി, 11-ാം തീയതി അളഗപ്പനഗർ പുതുക്കാട്, 16-ാം തീയതി പെരിഞ്ഞനം, 18-ാം തീയതി അടാട്ട്, 20-ാം തീയതി പാഞ്ഞാൾ, 23-ാം തീയതി തോളൂർ, ഈ മാസം 27-ാം തീയതി പൂമംഗലം. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കോലഴി പഞ്ചായത്തിൽ കളക്ഷൻ കുറവായതിനാൽ മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തിൽ വെച്ചും, പുതുക്കാട് പഞ്ചായത്തിൽ കളക്ഷൻ കുറവായതിനാൽ അളഗപ്പനഗർ പഞ്ചായത്തിൽ വെച്ചും സിറ്റിംഗ് നടത്തും. IHRD തിരുവനന്തപുരം മുട്ടടയിലുള്ള സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ജൂലൈ 1 ആരംഭിക്കുന്ന PSC അംഗീകാരമുള്ള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകളിലേക്കും, 6 മാസം കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി സയൻസ് എന്നീ കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം. ഫുൾ ടൈം, പാർട്ട് ടൈം, ഓൺലൈൻ, ഓഫ്ലൈൻ, ഈവനിംഗ് ബാച്ചുകളായാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിഗ്രി, +2, SSLC എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ. SC, ST, OEC വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കും. താല്പര്യമുള്ളവർ പ്രവേശനത്തിനായി തിരുവനന്തപുരം മുട്ടടയിലുള്ള IHRD സെൻറ്ററുമായി നേരിട്ടോ അല്ലെങ്കിൽ 0471250612 അല്ലെങ്കിൽ 8547005087, മറ്റൊരു നമ്പർ 9495069307, ഒരു നമ്പർ കൂടി 8136882389 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള NIELIT നടത്തുന്ന 1 വർഷത്തെ O-level കമ്പ്യൂട്ടർ കോഴ്സിലേക്കാണ് പ്രവേശനം. നിബന്ധനകൾക്ക് വിധേയമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൻ്റെ പാലക്കാടുള്ള നോളജ് സെൻറ്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായം

ആകാശവാണി തൃശൂർ. അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: At the 8th ISA assembly,
2: മൊഴിയാം ഒരു കഥ.
3: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് ഒ വി വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
4: വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മേനിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവുത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചിലുവാനം കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടത്തെയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്നു

0: ശ്രമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു.
1: ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ,
0: വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. തൊട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ തുവർത്തിൽ കെട്ടിയ പുതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തന്റെ കോടച്ചി ഈ ചോറുപുതി കെട്ടുമ്പോൾ അതിലേക്കൊരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടിയാപ്പീസ് എത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതികരിച്ചു. അത്രമാത്രം, 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്യ കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്യയും 4 അണയും. വെള്ളായി യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവന്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ ഉള്ളു പൊട്ടുന്നു, എന്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. അലക്കിയ തുണികളുടെ കെട്ട് ചുമരിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. വെള്ളായിച്ചോ, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയേ, വെള്ളായപ്പൻ പറഞ്ഞു. അത്രമാത്രം, 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിന്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴയൊഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസ് എത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിന്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കിട്ടി വെള്ളായപ്പൻ പടവുകയറി പ്ലാറ്റ്ഫോറത്തിലെത്തി. ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങിയ കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്കിറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. 2 ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ, 2 പേരുകൾക്കിടയിൽ എന്ന പോലെ, 2 വാക്കുകൾക്കിടയിൽ എന്ന പോലെ, എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്തു വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു.
1: കോയമ്പത്തൂർക്ക?
0: കണ്ണൂർക്ക്, വെള്ളായപ്പൻ പറഞ്ഞു.
1: നാന് കോയമ്പത്തൂർക്കാണ്.
0: ഓ,
1: കണ്ണൂര് വണ്ടി 10 മണിയാകും.
0: ഓ,
1: കണ്ണൂര് എന്താ പണി?
0: വിജയിച്ചൊന്നുമില്ല,
1: വെറുതെ പുക്കാണ്.
0: അഭിജിതന്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താൽപര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റ് പോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ

0: പുറത്തേക്ക് കുതിർന്ന അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണിയെ, മകനെ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കയറാൻ തുടങ്ങി.
1: ഇത് ഒന്നാം ക്ലാസ് ആണ് കാണുന്നവരെ
0: തന്നെ. അപ്പുറത്തെ പെട്ടിയിൽ
1: റിസർവ്ഡ് ആണ്
0: തന്നെ.
1: അപ്പുറത്തെ നോക്കിക്കോളൂ കാണുന്നവരെ.
0: അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറി കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്കുറങ്ങേണ്ട. ഈ രാത്രിയിൽ എന്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിന്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിന്റെ വെളിച്ചത്തിൽ ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കിട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിക്ക് ഏതിയാണ് വഷി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പേ ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു.
1: കാണവരെ, കട്ടാൽ മതി, ജയിലിൽ എത്തിച്ചേരാ.
0: അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലോടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു.
1: എങ്ങട്ടാ ഈ രാവിലെ?
0: വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു,
1: എന്റെ കുട്ടി ഇവിടെയുണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്?
0: പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു.
1: ആപ്പീസ് തുറക്കട്ടെ.
0: ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിവുറ്റതായി. നാളെയാണ് അല്ലേ? പാറാവുകാരൻ പറഞ്ഞു.
1: എനിക്ക് പിടിയില്ല,
0: വെള്ളായപ്പൻ പറഞ്ഞു.
1: കടലാസില് എന്താ നഷ്ടിക്കിടക്കുന്നതാവോ?
0: പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിച്ചു.
1: അതെ,
0: നാളെ രാവിലെ 5 മണിക്ക്, അയാൾ പറഞ്ഞു. വെള്ളായപ്പന്റെ കണ്ണുകൾ വിടർന്നു. അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു.
1: തന്നെ,
0: വെള്ളായപ്പൻ പറഞ്ഞു.
1: കാണുന്നവരിവിടെ ഇരിക്കൂ.
0: ഓ, ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നു, അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ.
1: കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ?
2: വേണ്ട.
0: എന്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? വെള്ളായപ്പന്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയിൽ ഞാനിത് കഴിക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു.
1: ആപ്പീസ് തുറന്നു.
0: ആളുകൾ മേശയ്ക്ക് പുറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്ത് നടത്തി. തടവറ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ. വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു.
1: ഇവിടെ കാത്തിരിക്കൂ.
0: വെള്ളായപ്പൻ കാത്തിരിക്കുന്നു. നീണ്ടു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ.

0: മുള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ ഇതാ ഇവിടെയാണ്. ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിട നേരം നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായപ്പൻ കരഞ്ഞു വിളിച്ചു, മകനെ. കണ്ടുണ്ണി മറുവിളി വിളിച്ചു, അപ്പാ. രണ്ടു വാക്കുകൾ മാത്രം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മകനെ നീ എന്ത് ചെയ്തു? എനിക്ക് ഓർമ്മയില്ലപ്പാ. മകനെ നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മകനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പാ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. കാണുന്നവരെ പുറത്തു വരൂ, സമയം കഴിഞ്ഞു. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ണി നിന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നകന്നു. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുന്നു. രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്നത് വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമറിഞ്ഞു. ഒരു പേറ്റിച്ചയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി.
1: കാരണം അവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം.
0: വേണ്ട, എനിക്ക് താല്പര്യമില്ല.
1: ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ?
0: യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പുറകെ തോട്ടുകളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിനു മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചു കെട്ടിത്തന്ന പൊതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം നിലത്തേക്കെറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടുകളിൽ എവിടെ നിന്നു ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു.
2: മൊഴിയാപ്പൊരു കഥയിൽ ഇതുവരെ കേട്ടത് OV വിജയൻ എഴുതിയ കഥ കടൽ തീരത്ത്, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
3: ആകാശവാണി, സമയം 10 മണി.

സംഗീത സ്മൃതി, മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഈറോഡ് എ ഗുരുരാജ് മൃദംഗം. സദതം താവക, രാഗം കരഹരപ്രിയ ആദിതാളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

ഇന്ന് സംഗീത സ്മൃതിയിൽ മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ സന്തതം താവക എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതിയാണ് കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഈറോഡ് എ ഗുരുരാജൻ മൃദംഗം.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മുത്തശ്ശി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

സുജാത മോഹൻ ആലപിച്ച ഗാനം. ചിത്രം നരസിംഹം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

பல திவசம். പി ഭാസ്കരൻ്റെ വരികൾക്ക് ഈണം പകർന്നത് കെ വി ജോബ്. ആലാപനം എൽ ആർ ഈശ്വരി. ചിത്രം റോസി.

ചിത്രം സന്ധിക്കെന്തിന് സിന്ദൂരം. ഗായകർ യേശുദാസ്, എസ് ജാനകി. ഗാനരചന കാവാലം നാരായണ പണിക്കർ. ശ്യാമിൻ്റെ സംഗീതം.

ഹരിഹരൻ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം സിദ്ധാർത്ഥ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി സിന്ധു എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ യു ആർ ഗിരിധരൻ.
2: ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മീർ ദൈവേന ദേയമിതി കാ പുരുഷാ വദന്തി ദൈവം നിഹത്യ കുരു പൗരുഷമാത്മശക്തിയ യത്നേ കൃതേ യതി ന സിദ്ധ്യതി കോത്രദോഷ. ഉദ്യോഗിനം പുരുഷസിംഹം, ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പരിശ്രമിക്കുന്ന ധൈര്യശാലിയായ ഒരാളെയാണ് ഉപൈതി ലക്ഷ്മീഹി, ഐശ്വര്യം വന്നണയുന്നത്. ദൈവേന ദേയം ഇതി കാ പുരുഷാ വദന്തി. എല്ലാം വിധിവിഹിതമാണ്, എല്ലാം തലയിലെഴുത്തു പോലെ ഇരിക്കുമെന്നൊക്കെ ചിന്തിച്ച് ഒരു പ്രയത്നവും ചെയ്യാതെ വൃഥാ ജീവിതം കഴിക്കുന്നവർ വെറും നിഹൃഷ്ടർ മാത്രമാണ്. ദൈവം നിഹത്യ കുരു പൗരുഷമാത്മശക്തിയ. എല്ലാം വിധികൽപ്പിതമാണ് എന്നുള്ള ചിന്തകളൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടുകൂടിയും പരിശ്രമശാലിയായും അധ്വാനിക്കുക. അങ്ങനെ അധ്വാനിച്ചിട്ട് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെങ്കിലും സ്വയം കുറ്റബോധത്തിന് ആളാകേണ്ടി വരില്ല. യത്നേ കൃതേ യതി ന സിദ്ധ്യതി കഹ അത്ര ദോഷ. അതായത് ഇത്രയും കാലം ഒന്നും ചെയ്യാതെ ഭാഗ്യം തെളിയുമെന്ന് കാത്തിരുന്ന് വെറുതെ കാലം പാഴാക്കിയല്ലോ എന്ന് പിന്നീടുണ്ടായേക്കാവുന്ന കുറ്റബോധത്തിനും അവകാശമുണ്ടാവില്ല. സ്വയം പരിശ്രമിക്കാതെ വിധിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് ഭീരുത്വമാണ് എന്നതാണ് ഈ സുഭാഷിതത്തിൻ്റെ സാരം. ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. അതാണ് ധർമാനുസൃതമായുള്ള ജീവിതചര്യയുടെ ലക്ഷ്യം. ഭാഗ്യവശാൽ എല്ലാം ഉണ്ടായിക്കൊള്ളും എന്ന ധാരണയിൽ ഒന്നും ചെയ്യാതെ കഴിച്ചുകൂട്ടലല്ല. ഇതിന് ഉദാഹരണമായി മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്. രൈഭ്യൻ ഭരദ്വാജൻ എന്ന രണ്ട് ഋഷികൾ സുഹൃത്തുക്കളായിരുന്നു. രൈഭ്യന് രണ്ടു പുത്രന്മാരും ഭരദ്വാജന് ഒരു പുത്രനുമായിരുന്നു. രൈഭ്യന്റെ പുത്രന്മാർ ഇരുവരും വിധിപ്രകാരം ഗുരുകുലത്തിലേക്ക് പോയി കുറേ നാൾ വേദം പഠിച്ച് വിദ്വാൻമാരായി തിരിച്ചു വന്നു. അവരുടെ വേദജ്ഞാനം അവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വലിയ ബഹുമാനവും നേടിക്കൊടുത്തു. എന്നാൽ ഭരദ്വാജന്റെ പുത്രനായ യവക്രീതൻ ഗുരുകുലത്തിൽ പഠിക്കാനൊന്നും പോകാതെ ഏതു നേരവും തപസ്സും സ്വാധ്യായവുമായി കാലം കഴിച്ചു. അവന് രൈഭ്യപുത്രന്മാർക്ക് ലഭിക്കുന്ന ആദരവും ബഹുമതിയും കണ്ടിട്ട് തനിക്കും അതുപോലെ കിട്ടണം എന്ന് ആശിച്ച് സകല വേദങ്ങളുടെയും അറിവ് ലഭിക്കാനായി കഠിന തപസ്സ് അനുഷ്ഠിക്കാൻ തുടങ്ങി. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. യവക്രീതൻ തന്റെ ആവശ്യം ഇന്ദ്രനെ അറിയിച്ചു. വേദജ്ഞാനം യഥാക്രമം ഒരു ഗുരുവിനെ സമീപിച്ച് ഗുരുശുശ്രൂഷ ചെയ്താണ് നേടേണ്ടത് എന്ന് യവക്രീതനോട് പറഞ്ഞ് ഇന്ദ്രൻ അപ്രത്യക്ഷനായി. യവക്രീതൻ ആ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ വീണ്ടും തപസ്സ് തുടർന്നു. ഒരു ദിവസം യവക്രീതൻ ഗംഗയുടെ കരയിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ ഗംഗാനദിയിലേക്ക് ചെറിയ കല്ലുകളും മണലും എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് യവക്രീതൻ ആ വൃദ്ധനോട് ചോദിച്ചപ്പോൾ, ഞാൻ ഈ നദിയുടെ മധ്യത്തിൽ ഒരു ചിറ കെട്ടാനുള്ള ശ്രമത്തിലാണ് എന്ന് ആ വൃദ്ധൻ പറഞ്ഞു. അത് കേട്ട് യവക്രീതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് മണ്ടത്തരമാണ് അങ്ങ് ഈ കാണിക്കുന്നത്? മണ്ണും കല്ലും എറിഞ്ഞ് അതിവേഗമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദിയിൽ എങ്ങനെ ചിറപണിയാൻ കഴിയും? അപ്പോൾ വൃദ്ധന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഇന്ദ്രൻ തിരിച്ചു ചോദിച്ചു, ഗുരുമുഖത്തിൽ നിന്നുള്ള യഥാകാല പഠനത്തിലൂടെയല്ലാതെ എളുപ്പത്തിൽ വേദം പഠിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ ഇതിനേക്കാൾ വലിയ മണ്ടൻ പ്രവൃത്തി എന്ന്. അപ്പോളാണ് യവക്രീതന് കാര്യം മനസ്സിലായത്, അതതിനു വേണ്ട അധ്വാനത്തിലൂടെയല്ലാതെ എളുപ്പത്തിൽ ഒന്നും സാധ്യമാവില്ല എന്ന്. അതുകൊണ്ട് പരിശ്രമത്തിലൂടെ സ്വയം സഹായിക്കുന്നവരെയാണ് ദൈവം സഹായിക്കുന്നത് എന്നതാണ് ഈ സുഭാഷിതം നമുക്ക് തരുന്ന സദുപദേശം.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ യു ആർ ഗിരിധരൻ.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഇസ് ആകാശവാണി. ദി ന്യൂസ് റെഡ് ബൈ നിപുണിക ഷാഹിദ്. Prime Minister Narendra Modi has emphasized self-reliance in the energy sector, stating that the world is moving towards a green future and India is actively leading the way by balancing

കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ